هود أو قوم صالح وما قوم لوط منكم ببعيد

0: മാഷാഅല്ലാ, നിങ്ങൾ ഇതുവരെ കാതോർത്തത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറ യൂനസ് 53 മുതൽ വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് 83 വരെയുള്ള വചനങ്ങൾ ഷെയ്ഖ് അലി അൽ ഹുദൈഫി പാരായണം നിർവഹിച്ചത്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: اليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما.
1: അഹ്സൻതു യാനി. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസായിലെ 116 മുതൽ 127 കൂടി വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അനീസ് അൽ ഇമാദ്.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 മെയ് 3 ഞായർ, ഹിജറ വർഷം 1447, ദുൽഖഅദ് 15. എത്ര കേട്ടാലും മതി വരാത്ത, കേൾക്കുന്നവർ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ലോകപ്രശസ്ത ഖാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ കൊണ്ടും വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ പാരായണങ്ങൾ ശരി ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോ പുതിയൊരു പുലരി കൂടി സമ്മാനിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ, ലോകപ്രശസ്ത ഖാരിഉകളുടെ മനോഹരമായ ഖുർആൻ പാരായണം. സൂറത്തുൽ അൻഫാൽ മുതൽ സൂറത്തു തൗബ 59 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് പ്രശസ്ത കാര്യ അശ്ശേഖ് അബ്ദുള്ള മത്രൂദ്.

മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പ്രിയ ശ്രോതാക്കൾ കേട്ടത് തെൻസീൽ സൂറത്തുൽ അൻഫാൽ മുതൽ സൂറത്തു തൗബ 59 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ശേഖ് അബ്ദുല്ല മത്റൂദ്.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം. പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു, വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: من الحي وترزق من تشاء بغير حساب.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് ഫീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആലി ഇംറാനിലെ 16 മുതൽ 27 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 90. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅ്മുറു, കൽപ്പിക്കുന്നു, ബിൽ ആദലി, നീതിയെപ്പറ്റി, നീതി ചെയ്യുവാൻ, വൽ ഇഹ്സാനി, നന്മ അഥവാ പുണ്യം ചെയ്യുവാനും, വ ഈതായി, കൊടുക്കുവാനും, ദിൽ ഖുർബ, അടുത്ത കുടുംബ ബന്ധമുള്ളവർക്ക്, വയൻഹ, അവൻ വിരോധിക്കുകയും ചെയ്യുന്നു, അനിൽ ഫഹ്ഷായി, നീചവൃത്തിയെക്കുറിച്ച്, വൽ മുങ്കർ, വെറുക്കപ്പെട്ടതിനെയും ദുരാചാരത്തെയും, വൽ ബാഗി, അതിക്രമത്തെയും ക്രമം തെറ്റുന്നതിനെ, ധിക്കാരത്തെയും, യഈലുക്കും, അവൻ നിങ്ങൾക്കു സതുപദേശം നൽകുന്നു, ഉപദേശം നൽകുകയാണ്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ, അയക്കും, തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കും, ഓർമ്മ വെക്കും.
5: ഇന്നല്ലാഹ യഅ്മുറു ബിൽ

0: നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മ വയ്ക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്.
1: എല്ലാ നന്മകളുടെയും തിന്മകളുടെയും നിദാനം അടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമത്രേ ഇത്. ഇബ്നു ജരീർ, തബറാനി, ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിം മുതലായവരും ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അദബിലും ബൈഹക്കി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഷുഅബിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ഒരാരാധ്യനുമില്ല, ജീവത്തായുള്ളവനാണ്, സർവനേന്താവായുള്ളവനാണ് എന്ന ആയത്താകുന്നു. നന്മയും തിന്മയും ഏറ്റവുമധികം ഉൾക്കൊള്ളുന്ന ആയത്ത് സൂറത്തുൻ നഹലിലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കൽപ്പിക്കുന്നു എന്ന ഈ ആയത്താകുന്നു. കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്ന ആയത്ത് വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അവൻ പോംവഴി അഥവാ രക്ഷാമാർഗം ഏർപ്പെടുത്തി കൊടുക്കുകയും അവൻ വിചാരിക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. സൂറത്തു ത്വലാഖ് വചനം 2-3 എന്നുള്ള ആയത്താകുന്നു. സുപ്രതീക്ഷ നൽകുന്നതിൽ ഏറ്റവും ശക്തിമത്തായത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. പറയുക, തങ്ങളുടെ സ്വന്തങ്ങളോട് അതിരുകവിഞ്ഞ അടിമകളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയരുത്. നിശ്ചയമായും അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതാണ്. സൂറത്തു സുമർ വചനം 53 എന്ന ആയത്താകുന്നു. ഹാഫിൽ അബൂയ അലിയും മറ്റും ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അറേബ്യയിലെ ഒരു തത്വജ്ഞാനിയായിരുന്ന അക്സമുബിനു സൈഫിയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപാടിനെ പറ്റി കേട്ടപ്പോൾ നേരിൽ ചെന്ന് വിവരമറിയുവാൻ വേണ്ടി അദ്ദേഹം ആളയച്ചിരുന്നു. അവരിൽ നിന്ന് അദ്ദേഹം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ഈ ആയത്തിനെ പറ്റി അറിയുവാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്കൃഷ്ട സ്വഭാവങ്ങളെപ്പറ്റി കൽപ്പിക്കുന്നതായും നികൃഷ്ട സ്വഭാവങ്ങളെക്കുറിച്ച് വിരോധിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ തലകളായിരിക്കണം, വാലുകളായി തീരരുത്, അഥവാ മുമ്പന്മാരാവണം, പിമ്പന്മാരാവരുത്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ അല്ലാഹു കൽപ്പിക്കുന്നത്. 1. അൽ അദിൽ അഥവാ നീതി. അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈക്കൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷ. അല്ലാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏതു കാര്യത്തിലും സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിന് അമ്ര ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി, നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോടും തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി. ബുഖാരി മുസ്ലിം. നീതി പാലനത്തിൽ 1 സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവന് മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കുമാകുന്നുവെന്ന് പറയേണ്ടതില്ല. അതെ, ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, നിശ്ചയമായും ശിർക്ക് വമ്പിച്ച അനീതിയാകുന്നു. അദ്ധ്യായം 31 വചനം 13. മുഹമ്മദ് ബിൻ ഖുറലി റഹിമഹുല്ലയിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല ഇങ്ങനെ ഉദ്ധരിക്കുന്നു, എന്നെ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല വിളിച്ച് എനിക്ക് നീതിയെക്കുറിച്ച് വിവരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അഹോ, വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവും വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും അതേപ്രകാരം തന്നെ സ്ത്രീകളോടും ആയിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാ നടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേശം നിമിത്തം ഒരാളെയും ഒരൊറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമിയായിത്തീരും. നീതിയുടെ വ്യാപ്തി മേലുദ്ധരിച്ചതിൽ നിന്നെല്ലാം വ്യക്തമാണല്ലോ. രണ്ടാമത്തേത് അൽ എഹ്സാൻ, നന്മ ചെയ്യൽ അഥവാ പുണ്യം ചെയ്യൽ. നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയത്രേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇഹ്സാൻ എന്ന വാക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്: അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നുവെന്ന പോലെ അവനെ നീ ആരാധിക്കുകയാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട്. മൂന്നാമത്തേത് ഈതാ ഇദുൽ ഖുർബ, കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കൽ. ഇത് വാസ്തവത്തിൽ ആദ്യത്തെ രണ്ട് കൽപ്പനകളിൽ ഉൾപ്പെട്ടതാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം നിമിത്തം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സന്ദർഭവും ആവശ്യവും അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ധനം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളുമാണ് വിവക്ഷ. കുടുംബബന്ധം പാലിക്കുവാൻ പ്രേരിപ്പിക്കുകയും അത് മുറിക്കുന്നതിനെപ്പറ്റി ആക്ഷേപിക്കുകയും ചെയ്യുന്ന എത്രയോ ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിലവിലുള്ളത് പ്രസ്താവ്യമത്രേ. മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിൽ അള്ളാഹു വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തേത് അൽ ഫഹ്ഷാവ് അഥവാ നീചവൃത്തി. സ്വേച്ഛകൾക്കും വികാരങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് അൽ മുൻകർ, ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം. മതദൃഷ്ട്യ നിഷിദ്ധമായതും ജനമധ്യേ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തന്റേടവുമുള്ള ആളുകൾ വെറുക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടുന്നു. മൂന്നാമത്തേത് അൽ ബഗയ് അഥവാ അതിക്രമം. അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിയോ ഉണ്ടാകുന്ന കയ്യേറ്റം, വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ നിങ്ങളോട് വിരോധിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടുവാനില്ല. നിങ്ങൾ മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്കു തന്നെ അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നു: യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്. ഈ വചനത്തിൽ മൊത്തമായി പ്രസ്താവിക്കപ്പെട്ട കാര്യങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങളിൽ കാണുന്നത്.
2: വചനം 91. വഔഫു, നിറവേറ്റുകയും ചെയ്യുവീൻ, പൂർണ്ണമാക്കുകയും ചെയ്യുവീൻ. ബിഅഹ്ദി, കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. അല്ലാഹി, അല്ലാഹുവിൻ്റെ. ഇദാ അഹദ്തും, നിങ്ങൾ കരാർ ചെയ്താൽ, ഉടമ്പടി ചെയ്താൽ. വലാ തൻഖുദു, നിങ്ങൾ ഉടക്കുകയും ചെയ്യരുത്, ലംഘിക്കുകയും ചെയ്യരുത്. അൽ അയ്മാൻ, സത്യങ്ങളെ. ബഅദ, ശേഷം, പിന്നീട്. തൗകീദിഹ, അവയെ ബലപ്പെടുത്തിയതിൻ്റെ, ഉറപ്പിച്ചതിൻ്റെ. വഖദ് ജഅൽതും, നിങ്ങൾ ആക്കിയിരിക്കെ. അല്ലാഹ, അല്ലാഹുവിനെ. അലൈക്കും, നിങ്ങളുടെ മേൽ. കഫീല, ജാമ്യക്കാരൻ, ഏറ്റെടുത്തവൻ, ഉത്തരവാദി. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. യഅലമു, അവൻ അറിയും, അറിയുന്നു. മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ.

0: നിങ്ങൾ കരാർ അഥവാ ഉടമ്പടി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വക കരാറിന് നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. സത്യവാചകങ്ങളെ ഉറപ്പിച്ചതിനു ശേഷം നിങ്ങൾ അവയെ ലംഘിക്കുകയും അരുത്. നിങ്ങളുടെ മേൽ നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കി അഥവാ സാക്ഷിയാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അറിയുന്നതാണ്.
1: അഹ്ദില്ല അഥവാ അള്ളാഹുവിന്റെ കരാർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടതെന്താണെന്നുള്ളതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. കൂടുതൽ യോജിപ്പുള്ളതായി തോന്നുന്നതും ഇമാം ഇബ്നു ജരീർ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിമ മുതലായവർ സ്വീകരിച്ചിരിക്കുന്നതുമായ അഭിപ്രായമനുസരിച്ച് ഒന്നാമത്തെ വാക്യത്തിൽ മനുഷ്യർ സ്വയം ഏറ്റെടുക്കുന്ന എല്ലാത്തരം കരാറു ബാധ്യതകളും നിറവേറ്റേണ്ടതാണ് എന്നുള്ള ഒരു പൊതുകൽപ്പനയും, രണ്ടാമത്തെ വാക്യത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ശബ്ദങ്ങളൊന്നും ലംഘിച്ചുകൂടാത്തതാണെന്നുള്ള ഒരു പ്രത്യേക കൽപ്പനയും അടങ്ങിയിരിക്കുന്നു. എല്ലാ ശബ്ദങ്ങളും നിറവേറ്റുവാൻ കടമപ്പെട്ടവയാണെങ്കിലും അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുമ്പോൾ ആ കടമ കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നും അതാണ് ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന വാക്ക് സൂചിപ്പിക്കുന്നതെന്നും ഈ അഭിപ്രായക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മനഃപൂർവ്വമല്ലാതെ വന്നുപെടുന്ന സത്യങ്ങൾ പാലിക്കൽ നിർബന്ധമില്ലെന്ന് അധ്യായം 2 വചനം 225 അധ്യായം 5 വചനം 92 അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ സത്യം ചെയ്ത ശേഷം അതിനേക്കാൾ ഉത്തമമായത് മറ്റൊന്നായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യത്തെ സത്യം ലംഘിക്കുകയും അതിന് കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തുകൊണ്ട് കൂടുതൽ ഉത്തമമായത് സ്വീകരിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം. കുറിപ്പ്: ഹദീസിന്റെ പൂർണ്ണ രൂപം അൽ ബഖറയിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടു രൂപവും ഒഴിച്ചുള്ള സത്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വല്ലാഹു ആലം. നിങ്ങൾ സത്യങ്ങളും കരാറുകളും ചെയ്യുന്നതും അവ ലംഘിക്കുന്നതുമൊക്കെ അല്ലാഹു അറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ അവൻ്റെ മുമ്പാകെ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെയാണ് അവസാനത്തെ വാക്യം മുഖേന അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു തുടർന്നു പറയുന്നു:
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ശ്രോതാക്കൾ കതോർക്കുക, ഖത്തമുൽ ഖുർആൻ ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 20.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
4: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
5: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ്, മദ്ദ് കലിമീ മുസഖൽ എന്ന് പറയും, മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമീ മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി, ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, ബികുല്ലി ഷൈഇൻ ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്, തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ, ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും, ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ, യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ, അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്, അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി, അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ, ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു, 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി, ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും, യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും, പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു, ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വിൻ വനുഫൂർ
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ അഫമയംഷി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദ അഫമയംഷി, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. അഫമയ്യ അഫമയംഷി ഈ രൂപത്തിൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ അഫമയംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുകിബ്ബൻ അലാ വജ്ഹിഹി, മുകിബ്ബൻ അലാ തൻവീനു ശേഷം അയൻ, മുകിബ്ബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുകിബ്ബന്നല എന്നല്ല, മുകിബ്ബൻ അല അലാ വജ്ഹിഹി അഹ്ദ. ഹുള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സിലത്തു തൊവീല, അപ്പോൾ വജ്ഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മയംഷി സവിയൻ അലാ സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മയംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അലാ സിറാത്തിം മുസ്തഖീം അലാ സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അലാ സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിൽ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളിൽ

0: ളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവം ഒരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിനെ പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 393-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: والآخرة وله الحكم وإليه ترجعون.
1: ബാറക് അല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 393-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ഇനി ഹറമേൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. മക്കയിലെയും മദീനയിലെയും ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളാണ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിൽ മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ മുൽക്കാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹ്.

0: بالصبر.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അൽ ഖാരിയ, സൂറ അൽ ആസർ എന്നീ സൂറത്തുകളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: اليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما.
1: അഹ്സൻതു യാനി പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ നാലാം അധ്യായം സൂറ നിസായിലെ 116 മുതൽ 127 കൂടി വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അനീസ് അൽ ഇമാദ്.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 5 116 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ഗസ്സാലി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈ ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ പാരായണം നിർവഹിച്ചത് അബ്ദുല്ല അൽ മത്റൂദ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷ അള്ളാഹ്. മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ്

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആറാഫിലെ 32 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുത്തലിബ് ബിൻ അങ്കോർ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഹൃദയവസന്തത്തിന്റെ ക്ലാസ്സിലേക്കാണ്. സൂറത്തുൽ ഹൂദിലെ 43-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وقال اركبوا فيها بسم الله مجراها ومرساها ان ربي لغفور رحيم. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 41-42 വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇൻഷാല്ലാ, മഹാനായ നൂഹ നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിന് അദ്ദേഹത്തിൻ്റെ ജനതയുടെ ധിക്കാരപരമായ മറുപടിയും സമീപനങ്ങളും, അത് നീണ്ടു പോയി. അള്ളാഹുവിനെ അവർ വെല്ലുവിളിച്ചു. അവരുടെ ശിർക്കൻ വിശ്വാസത്തിൽ അവർ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന, നൂഹ് നബിയോട് കപ്പൽ നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും, അങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിച്ചു. കപ്പലിൽ വിശ്വാസികളെയും ജീവികളിൽ നിന്ന് രണ്ടുവിധ ഇണകളെയുമൊക്കെ അതിൽ പ്രവേശിപ്പിക്കുകയും ശേഷം അള്ളാഹു മഴ വർഷിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഇവിടെ നമ്മൾ പ്രതിപാദിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ കപ്പലുണ്ടാക്കി നൂഹ് നബി അലൈഹിസ്സലാം വിശ്വാസികളോട് ആ കപ്പലിൽ കയറാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ് സൂറത്തു ഹൂദിലെ 41-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. വഖാല ർകബു ഫീഹ ഖാല, അദ്ദേഹം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇർക്കബു, നിങ്ങൾ കയറിക്കൊള്ളുക. റക്കിബ ഇർക്കബു എന്നാണ് കയറുക, വാഹനത്ത് കയറുന്നതിനാണ് അറബിയിൽ റക്കിബ എന്ന് പറയാം. ഫീഹ, ആ കപ്പലിൽ, ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിലാകുന്നു, മജ്റഹ, അതിൻ്റെ സഞ്ചാരം, ഇപ്പം മുർസാഹ, അതിൻ്റെ നൃത്തവും ഒക്കെ അള്ളാഹുവിൻ്റെ നാമത്തിലാകുന്നു. ഇന്ന റബ്ബി, തീർച്ചയായും, ഇന്ന തീർച്ചയായും, റബ്ബി, എൻ്റെ രക്ഷിതാവ്, ല ഗഫൂറുൻ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീം, കാരുണ്യവാനുമാകുന്നു, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. അപ്പോൾ ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഏതൊരു നല്ല കാര്യവും തുടങ്ങേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നല്ല കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കേണ്ടത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 28-ാമത്തെ വചനത്തിലൂടെയും ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ആ കപ്പലുണ്ടാക്കി, ആ കപ്പലിൽ അള്ളാഹു അവരോട് കയറാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആ സമയത്തുള്ള പിന്നെ കാര്യങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിലൂടെയും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്, ഫഇദസ്തവൈത അൻത വമം മഅക അലൽ ഫുൽകി ഫഖുലിൽ ഹംദുലില്ലാഹില്ലദി നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. നൂഹെ, അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ നീ പറയണം. ഫഇദസ്തവൈത, നീ കയറിക്കഴിഞ്ഞാൽ, കയറി സ്വസ്ഥമായി കഴിഞ്ഞാൽ കപ്പലിൽ, എവിടെ, അൻത, നീയും, വമം മഴക്ക, നിന്റെ കൂടെയുള്ളവരും, അലൽ ഫുൽക്കി, ആ കപ്പലിൽ, ഫ, അപ്പോൾ, ഖുൽ, നീ പറയണം, അൽഹംദുലില്ല, സർവസ്തുതികളും അള്ളാഹുവിന് മാത്രമാകുന്നു. അള്ളാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനത്തെ അല്ലതി എങ്ങനെയുള്ളവനാണ്? യാതൊരുവനായ അള്ളാഹുവാണ്. നജ്ജാന, നജ്ജ അവൻ രക്ഷപ്പെടുത്തി. നജ്ജാന അവൻ ഞങ്ങളെ രക്ഷപ്പെടുത്തി. മിനൽ ഖൗമിൽ ളാലിമീൻ അക്രമികളായ ഒരു ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 28-ാമത്തെ വചനത്തിൽ അവിടെ അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതേപോലെ 29 സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 29-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് വഖുൽ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ വ അൻത ഖൈറുൽ മുൻസിലീൻ. അതായത് എൻ്റെ രക്ഷിതാവേ, വഖുൽ നീ പറയുകയും ചെയ്യുക, നബിയെ നൂഹ് നബി അലൈഹി സ്വലാമിനോടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, റബ്ബി എൻ്റെ രക്ഷിതാവേ, അൻസിൽ നീ എന്നെ നീ ഇറക്കിത്തരണേ, എവിടെ, മുൻസലൻ ഒരു താവളത്തിൽ, ഇറങ്ങുന്ന സ്ഥലത്ത്, എങ്ങനത്തെ, മുബാറക്കൻ അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത്, ഒരു മുൻസലിൽ, വ അൻത അള്ളാഹുവേ നീ, ഖൈറുൽ മുൻസിലീൻ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ് എന്നുകൂടി പറയാൻ അള്ളാഹു ആരോട് ആവശ്യപ്പെടുന്നുണ്ട്? നൂഹ് നബി അലൈഹി സ്ലാമിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു 30-ാമത്തെ വചനത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ പിന്നെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന ഫി ദാലിക ലആയാത്തിൻ വ ഇൻ കുന്നാ ലമുബ്തലീൻ. തീർച്ചയായും ആ പ്രളയത്തിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇന്ന ഫി ദാലിക, തീർച്ചയായും നൂഹ് നബിയുടെ കാലത്തു നടന്ന ആ പ്രളയം, ആ ശിക്ഷകൾ, ആ പരീക്ഷണം, ലആയാത്തിൻ അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വ ഇൻ കുന്നാ ലമുബ്തലീൻ, തീർച്ചയായും നാം പരീക്ഷണങ്ങൾ, ഇബ്തലാന്നാണ് പരീക്ഷിക്കുക എന്നാണ്, പരീക്ഷണങ്ങൾ നടത്തുന്നവൻ തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ സൂറത്തുൽ ഹൂദിലെ ഈ വചനത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ സമയമാണ്. അതായത് അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു ജനസമൂഹത്തിനെ അള്ളാഹു നശിപ്പിക്കുന്ന സമയത്താണ് വിശ്വാസികളായ ആളുകളെ കപ്പലിൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത്. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്സലാം പറയുന്ന വാക്ക് അള്ളാഹു എങ്ങനത്തെ ആളാണെന്നാണ്, ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ റബ്ബ്, ലഗഫൂറു റഹീം ഏറെ പുറത്തു തരുന്നവനും കരുണാവാരിധിയാണ്. അത് നമ്മൾ പ്രത്യേകം ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള മഗ്ഫിറത്തും അത് അള്ളാഹു വിശ്വാസികൾക്ക് അതേപോലെ മനുഷ്യർക്ക് അവൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകും. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. എപ്പോഴാണ് നൂഹ് നബി അലൈഹി സ്സലാം അത് ഓർക്കുന്നത്? ഇന്ന റബ്ബി ലഗഫൂറു റഹീം, തീർച്ചയായും എൻ്റെ റബ്ബ് അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ് എന്ന് പറയുന്ന ആ സന്ദർഭം, അത് എപ്പോഴാണ്? ദിഖിരിൽ ഇൻതിഖാമി മിനൽ കാഫിരീന ബി ഇഗ്റാഖിഹിം അജ്മഈൻ അല്ലേ. നിഷേധികളെ, കാഫിരീങ്ങളെ മൊത്തം മുക്കി നശിപ്പിച്ച് അള്ളാഹു ശിക്ഷിക്കുന്ന ആ സമയത്ത്, ആ സന്ദർഭത്തിലാണ് നൂഹ് നബി അലൈഹി സ്സലാം ഓർക്കുന്നത് എന്ത്? അള്ളാഹു അന്നഹു ഗഫൂറു റഹീം അല്ലേ. പരിശുദ്ധ ഖുർആൻ സൂറത്തു അഅ്റാഫിൻ്റെ 167-ാമത്തെ വചനത്തിലും ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇന്ന റബ്ബക ലശരീഉൽ ഇഖാബ്, തീർച്ചയായും നിന്റെ റബ്ബ് അതിവേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ്. അപ്പം അള്ളാഹു ശിക്ഷിക്കും തെറ്റു ചെയ്യുന്നവരെ. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തും സൂറത്തുൽ അഅ്റാഫിലെ 167-ാമത്തെ വചനത്തിലും ആ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വ ഇന്നഹു

റബ്ബക ലശദീദുൽ ഇഖാബ്, അള്ളാഹു നിന്റെ റബ്ബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. മനുഷ്യരെ അതോടൊപ്പം തന്നെ അള്ളാഹു അങ്ങേയറ്റം പാപം പുറത്തുകൊടുക്കുന്നവനുമാണ് എന്ന് സൂറത്തുൽ പിന്നെ റഅദിലൂടെയും അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ അടുത്തുള്ള പാപമോചനവും അതൊക്കെ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോടും വിശ്വാസികളോട് അവരോട് അള്ളാഹ് പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന് വിധേയരായി ജീവിക്കുന്ന മനുഷ്യർക്ക് അവൻ്റെ അടിമകൾക്ക് അള്ളാഹു ചൊരിഞ്ഞുകൊടുക്കുന്ന കാരുണ്യത്തെക്കുറിച്ചും അവർക്ക് അള്ളാഹു നൽകുന്ന രക്ഷയെക്കുറിച്ചുമൊക്കെ അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അത് സഞ്ചരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അത് നിൽക്കുന്നത്. അതൊക്കെ ഓർക്കണം. 42-ാമത്തെ വചനമാണിനി നമ്മൾ മനസ്സിലാക്കുന്നത്. വഹിയത്ത് ജിരി ബിഹിം ഫീ മൗജിൻ കൽ ജിബാലി വനാദ നൂഹനിബ്നഹു വകാന ഫീ മഅസിൽ യാ ബുനയ്യർക്കബ് മഅന വലാ തകും മഅൽ കാഫിരീൻ. വഹിയത്ത് ജിരി, ആ കപ്പൽ സഞ്ചരിക്കുകയാണ്. ഹിയ എന്ന് പറഞ്ഞാൽ അത്, സഫീനത്ത്, തജരി എന്നാണ് സഞ്ചരിക്കുക. ബിഹിം, അവരെയും കൊണ്ട്, അവരെയും കൊണ്ട് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്ലാമിനെയും അതോടൊപ്പം വിശ്വാസികളായ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും പിന്നെ ആ കപ്പലിൽ പ്രവേശിപ്പിച്ച മറ്റു ജീവജാലങ്ങളെയും അവയെയും കൊണ്ട് ആ കപ്പൽ സഞ്ചരിക്കുകയാണ്. ഫി മൗജിൻ, തിരമാലകൾക്കിടയിലൂടെ. മൗജ് അംവാജ്, മൗജ് എന്ന് പറഞ്ഞാൽ കടലിലെ തിരമാലകളാണ്. ഏത് രൂപത്തിലുള്ള തിരമാലകൾ? കൽ ജിബാൽ, പർവ്വത സമാനമായ, പർവ്വതങ്ങളെപ്പോലെയുള്ള. ജബൽ, ജിബാൽ, പർവ്വതങ്ങൾ. കാതണ പോലെ. അപ്പോൾ പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് വനാദ നൂഹൻ ഇബ്നഹു, നാദ യുനാദി എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക. വിളിച്ചു ആര്? നൂഹൻ. നൂഹൻ നബി അലൈഹി സ്സലാം വിളിച്ചു. ഇബ്നഹു, തൻ്റെ മോനെ. വക്കാന, അവനായിരുന്നു. ഫി മഅസിലിൻ, ഒരു ദൂരെ കുറച്ച് അകലെയായിരുന്നു, അകലെ ഒരു സ്ഥലത്തായിരുന്നു. മഅസിൽ, അവൻ അവരെ തൊട്ട് കുറച്ച് മുബത്തഇദൻ, കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അവനെ വിളിക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാം. യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ. ഇർക്കബ്, ഇർക്കബ്, റക്കിബ ഇർക്കബ് എന്നുള്ളതിൻ്റെ അമ്ര ഫിഅലാണ് ഇർക്കബ്. നീ കയറിക്കൊള്ളുക, നീ കയറ്. മഅന, ഞങ്ങളുടെ കൂടെ. വലാത്തക്കുൻ, നീ ആകരുത്, കുഞ്ഞുമോനെ നീ ആയിപ്പോകരുത്. മഅൽ കാഫിരീൻ, അള്ളാഹുവിൽ അവിശ്വസിച്ച് ഈ കപ്പലിൽ കയറാത്ത അവിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ആകരുത് മോനെ എന്ന് നൂഹ് നബി അലൈഹി സ്സലാം തൻ്റെ മോനോട് പറയുകയാണ്. അപ്പം മോൻ്റെ മറുപടി എന്താണ്? 43-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ മകൻ്റെ മറുപടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖാല സആവി ഇലാ ജബലിൻ. ഖാല, അവൻ പറഞ്ഞു. അവനാരാണ്? തൻ്റെ പിതാവിനെ നിഷേധിച്ചവനാണ്, അംഗീകരിക്കാത്തവനാണ്, കപ്പലിൽ കയറാത്തവനാണ്. അവൻ പറഞ്ഞു, സആവി, ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാം. ആവാ എന്നാ അഭയം തേടുക, അഭയം പ്രാപിക്കുക. ഇലാ ജബലിൻ, വല്ല പർവ്വതങ്ങളിലും, പർവ്വതങ്ങളിലേക്ക് ഞാൻ അഭയം തേടിക്കൊള്ളാം, വല്ല മലയുടെ മുകളിലും. യഅസ്മുനി, ആ പർവ്വതം എനിക്ക് രക്ഷ നൽകും. എവിടെ നിന്ന്? മിനൽ മാ, ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്. അപ്പം അവൻ വിചാരിക്കണം എന്താണ്? ഈ വെള്ളപ്പം എത്ര മഴ പെയ്താലും അത് പൊങ്ങുന്നതിനൊരു പരിധി ഉണ്ടാകും. ഈ കാണുന്ന വലിയ പർവ്വതങ്ങൾ അല്ലെങ്കിൽ മലകൾ, കുന്നുകൾ, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് മഴ ചോർന്നാൽ ഞാൻ രക്ഷപ്പെട്ടുകൊള്ളും എന്ന ഒരു വ്യാമോഹമാണ്. ആ വ്യാമോഹത്തിൽ അവൻ തൻ്റെ പിതാവായ നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ വിളിക്ക് ഉത്തരം നൽകി വിശ്വാസിയായി കപ്പലിൽ കയറുന്നതിന് പകരം അവൻ സ്വീകരിച്ച നിലപാട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. കാലവൻ പറഞ്ഞു, സആവി ഇലാ ജബലിൻ, ഞാൻ വല്ല പർവ്വതത്തിലും അഭയം തേടിക്കൊള്ളാം. യഅസ്മുനി മിനൽ മാ, ആ പർവ്വതം ഈ വെള്ളത്തിൽ നിന്ന് എന്നെ സംരക്ഷിച്ചുകൊള്ളും. ഖാല, നൂഹ് നബി അലൈഹിസ്സലാം മോനോട് പറഞ്ഞു,
ലാ ആസിമൽ യൗമ.

0: ഇന്ന് ഒരു സംരക്ഷകനുമില്ല. ലാ ആസിം, ആസിം സംരക്ഷകൻ. ലാ ആസിമൽ യൗമ, ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല. അൽ യൗം, ഇന്ന്. എവിടെ നിന്ന്? മിൻ അംബ്രില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന്. ഇല്ലാ മൻ റഹിമ, അവൻ കരുണ ചെയ്തവരൊഴികെ. അവൻ കരുണ ചെയ്തവർക്കൊഴികെ വേറെ ഒരാൾക്കും ഇന്ന് രക്ഷയില്ല. അതും പറഞ്ഞവർ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, വഹാല ബൈനഹുമാ, നൂഹ് നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിൻ്റെ മകനുമിടയിൽ മറയിട്ടു. അൽ മൗജു, വലിയൊരു തിരമാല. ഫക്കാന, അങ്ങനെ അവനായി. മിനൽ മുഗ്റഖീൻ, മുക്കി നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പിതാവിൽ വിശ്വസിക്കാത്ത സത്യനിഷേധികളുടെ കൂടെയായിരുന്നു. സത്യനിഷേധികളുടെ കൂടെ ആയി നടക്കുന്നുണ്ടെങ്കിലും ഒരു പിതാവ് എന്നുള്ള നിലക്ക് ഹൃദയ വേദനയിൽ അവസാന സമയത്ത് വെള്ളം പൊങ്ങി, വെള്ളങ്ങനെ ഉയർന്നുയർന്നു വരുമ്പോൾ കുറച്ച് ദൂരെ കപ്പലിലേക്ക് കയറാതെ കപ്പലിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെ കാണുന്ന തൻ്റെ മകനെ വെള്ളത്തിലേക്ക് പോയി മുങ്ങി നശിപ്പിക്കുന്നതിൽ എന്നതിന് പകരം വിശ്വാസിയായി ഇതിലേക്ക് കടന്നു വരണം എന്ന് മോനോട് ഒരുപ്പ എന്നുള്ള നിലക്ക് പിതാവ് നൂഹ് നബി അലൈഹിസ്സലാം ഉപദേശിക്കുന്നതും വിളിക്കുന്നതുമാണ് ഈ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ധിക്കാരിയായ മകൻ നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറയുന്ന മറുപടി, ഞാൻ വല്ല പർവ്വത മുകളിലും എന്തു ചെയ്തോളാം, അഭയം തേടിക്കൊള്ളാം, ഞാനൊരിക്കലും അതിലേക്ക് കയറി വരുന്നില്ല. അവൻ വിചാരിച്ചത് എന്തു ചെയ്തു, ഈ തൂഫാനും ഈ വെള്ളപ്പൊക്കൊന്നും പർവ്വതത്തിൻ്റെ മുകളിലേക്കൊന്നും എന്തായാലും എത്തൂല, അവിടെ എവിടെയെങ്കിലും പിടിച്ചെന്നാൽ രക്ഷപ്പെടാൻ പറ്റും എന്നവൻ വിചാരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ അവിടെ അഭയം പ്രാപിച്ചുകൊള്ളാം. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞെടുത്തു, ഇന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയ വിശ്വാസികളായ ആളുകൾക്കല്ലാത്ത ഒരാൾക്കും ഇന്നൊരു രക്ഷയുമില്ല എന്ന് വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്, മോനെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തിരമാല വരികയും പിന്നെ മകൻ ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്യുന്ന കഥയാണ്, സംഭവമാണ്, ചരിത്രമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹു ഒരു മഹാപ്രവാചകൻ്റെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും അദ്ദേഹത്തിൻ്റെ രക്തബന്ധത്തിൽ പിറന്ന പൊന്നു മകൻ്റെയുമൊക്കെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും വിശ്വാസത്തിനും അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയുടെയും പ്രാധാന്യവും അവർക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വവും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് വരാനിരിക്കുന്ന പരിണിതിയുമൊക്കെയാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആനിൻ്റെ ആശയങ്ങൾ യഥാവിധി മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്ത് ഹൂദിലെ 43-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു. ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ. കെദാലിക, അപ്രകാരം. യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു. നിഅമതഹു, അവൻ്റെ അനുഗ്രഹം. അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. ആയേക്കാം. തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷകിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്ര, നന്ദികെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്, അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നത് പോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നു കഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
4: فبعث الله غرابا يبحث في

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്നവരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്കു മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരം ആയിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണ
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്റ്റം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്റ്റം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാറുന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ 21 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 21 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അൽ റിഫായി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാ. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 36 അധ്യായം, സൂറ യാസീൻ, 1-12 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഈസ അൽ മുഹൈമിദ്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീൽ പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് നബീൽ റിഫായിയാണ് നമുക്കൊപ്പമുള്ളത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നബീൽ റിഫായിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം, കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ, പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ, പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി ഹാഫിദ് ജാഫർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

ലിയജ്സിയല്ലാഹു സ്സാദിഖീന

0: ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഒന്നാമത്തെ വചനം മുതൽ ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെ നന്നായി റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുക. പുതിയ ആയത്തുകൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ മുമ്പ് പഠിച്ച ആയത്തുകളും സൂറത്തുകളും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുന്നതിനാണ് വേണ്ടത് എന്ന് നമുക്കറിയാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ഖുർആൻ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഓത്തിൽ വന്നു പോകുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. 28 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. 29-ാമത്തെ ആയത്ത് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം.

വഖുലിൽ ഹഖു മിൻ റബ്ബിക്കും, വഖുലിൽ ഹഖു മിൻ റബ്ബിക്കും. ഇവിടെ വഖുലിൽ ഹഖു എന്നതിലെ ഖാഫ് രണ്ട് സ്ഥലങ്ങളിലെയും ഖാഫ് ശ്രദ്ധിക്കണം. അതോടൊപ്പം സാധാരണ ഓതി പോകുമ്പോൾ വഖുലിൽ ഹഖു എന്നുള്ളത് വഖുലിൽ ഹഖു വഖുലിൽ ഹഖു, ഹ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വഖുലിൽ ഹഖു വഖുലിൽ ഹഖു എന്ന് പറയുമ്പോൾ വഖുലിൽ ഹഖു എന്നാണ്. മിൻ റബ്ബിക്കും ഇദ്ഗാം ബിലാ ഗുന്ന, നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. മിർ റബ്ബിക്കും മിർ റബ്ബിക്കും എന്നാണ്, നൂനിന്റെ ശബ്ദം കേൾക്കാത്ത രൂപത്തിൽ വായിക്കണം. മിർ റബ്ബിക്കും വഖുലിൽ ഹഖു മിർ റബ്ബിക്കും ഫമൻ ഷാ, സുക്കൂനുള്ള നൂനിന് ശേഷം ഷീന് ഇഖ്ഫാഉം ബിഗുന്ന, ഷാ മദ് മുത്തസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. ഫൽ യു മിൻവല, ഇവിടെ യു മിൻ വ നൂന് സാക്കിനയ്ക്ക് ശേഷം വാവ്, അതുപോലെ തന്നെ വമൻ വമൻ ഷാ ഫലിഖ്ഫുർ, ഇവിടെയൊക്കെ സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നാൽ ഇത് ഗം നാഖിസ്, അതുപോലെ വമൻ ഷാ സുക്കൂനുള്ള നൂനിന് ശേഷം ഷീന് ഇഖ്ഫാഉം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ ഷാ മദ് മുത്തസിൽ മുൻപ് പറഞ്ഞു, ഫലിഖ്ഫുർ ഫലിഖ്ഫുർ കാഫിനെ ഖൽഖല ചെയ്യരുത്. ഒന്നുകൂടെ പറയാം, ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫലിഖ്ഫുർ, ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം ഖിറാഅത്ത്. ഇന്ന അഅതദിന ലിദ്ദാലിമീന നാറ, ഇവിടെ അഅതദിന എന്നതിലെ ഐൻ ഇന്ന അഅതദിന എന്നാവുമ്പോൾ മാറുന്നു. ലിദ്ദാലിമീന സാധാരണ മാറിപ്പോകുന്ന ഒരു അക്ഷരമാണ് ദാദ്. ലില്ലാലിമീന ലില്ലാലിമീന എന്നായിരിക്കും നമ്മളൊക്കെ ഓതുന്നത്, തെറ്റാണത്. ലില്ലാലിമീന അല്ല, ലില്ലാലിമീന. നാറൻ അഹാത ബിഹിം, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. നാറൻ അഹാത അല്ല, നാറൻ അഹാത, നാറൻ നാറൻ അഹാത. തൻവീന് ശേഷം ഹംസ വന്നാൽ ഹംസ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നാറൻ അഹാത ബിഹിം, അഹാത ബിഹിം സുറാദിഖുഹ സുറാദിഖുഹ, അവിടെ സുറാദിഖുഹ എന്ന് ഓതി ഖാഫിന്റെ മഖ്റജ് മാറരുത്, കാഫാവും. വഇൻ യസ്തഗീസു യുഗാസു വഇൻ യസ്തഗീസു, നൂൻ സാക്കിനയ്ക്ക് ശേഷം യാ ഇദ്ഗാം നാഖിസ്. വഇൻ യസ്തഗീസു, അവിടെ യസ്തഗീസു എന്നതിലെ ഗൈനും സാവും, അതുപോലെ യുഗാസു അവിടെയും ഗൈനും സാവും, ഈ രണ്ട് അക്ഷരവും മാറുവാൻ സാധ്യതയുണ്ട്. യസ്തഗീസു യുഗാസു ഈ രൂപത്തിൽ ഓതരുത്. യസ്തഗീസു യുഗാസു ബിമാഇൻ മദ് മുത്തസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ബിമാഇൻ കൽ മുഹ്ലിയശ്വിൽ വുജൂഹ്, ഇവിടെ ബിമാഇൻ കൽ തൻവീന് ശേഷം കാഫ്, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന, ബിമാഇൻ കൽ മുഹ്ലി കൽ മുഹ്ലി, ഹാഇനെ ഖൽഖല ചെയ്യരുത്. കൽ മുഹ്ലി അല്ല, കൽ മുഹ്ലി. യശ്വിൽ വുജൂഹ് യശ്വിൽ വുജൂഹ്, ഹാഇനെ അവിടെ സുക്കൂൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യുന്നത്, മദ്യ ആയുർദുൽ സുക്കൂൻ പോലെയാണ് വഖഫ് ചെയ്യുകയാണെങ്കിൽ നീട്ടേണ്ടത്. വുജൂഹ് ബിസ ഷറാബു ബിസ, കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ബിസ ഷറാബു അല്ല, ബിസ ഷറാബു അല്ല, ബിസ ഷറാബു ബിസ, ഹംസയെ ഖൽഖല ചെയ്യാനും പാടില്ല, തസ്ഹീൽ ചെയ്യാനും പാടില്ല. ബിസ ബിസ ഷറാബു, ഈ ബിസ ഷറാബു അവിടെ തസ്ഹീൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമ്മുടെ ഖിറാഅത്തിലാണ്. ഇമാം ഹഫ്സിന്റെ ഖിറാഅത്ത് പ്രകാരം എന്താക്കണം? ബിസ ബിസ ഈ രൂപത്തിലാണ് ഓതേണ്ടത്, അവിടെ ബിസ എന്നല്ല. ബിസ ഷറാബു വസാഅത് മദ് മുത്തസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ. വസാഅത് മുർത്തഫഖ, തായിനെ ഖൽഖല ചെയ്യരുത്. വസാഅത് അല്ല, വസാഅത് മുർത്തഫഖ, ഒന്നുകൂടെ ശ്രദ്ധിക്കാം.

0: ഹമീദ്.
1: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്.
2: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 25 സൂറ ഫുർഖാൻ 36 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ റഹീം അൽ ഖാസ്.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ അധ്യായം 15, സൂറ ഹിജ്ർ 49 മുതൽ 79 വരെ വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഹസ്സ അൽ ബാലുഷി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കുന്നതിന് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 394-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 394-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم

ويمكرون ويمكر الله والله خير الماكرين وإذا تتلى

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻഫാലിലെ 20 മുതൽ 40 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗരിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 285-286 ആയത്തും തുടർന്ന് സൂറ സാഫാത്തിലെ 180-182 കൂടിയ വചനങ്ങളുമാണ് നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും നിങ്ങളുടെ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാൻ ടീം പീസ് റേഡിയോ ഒരുക്കുന്ന അവസരം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. നിങ്ങളുടെ സംശയങ്ങൾ തൽസമയം 9020-840-840. നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9020-840-840 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാം. ഇത് സാധിക്കാത്തവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് സംശയങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ ചോദിക്കാവുന്നതാണ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: Peace Radio, tuned to reality.
1: Peace Radio, കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അൽ അൻആം 93 മുതൽ 95 കൂടിയ വചനങ്ങൾ പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറാൻ ആമിലെ 93 മുതൽ 95 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് കച്ചവടക്കാരൻ, അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ്

0: കളു പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ, നല്ലൊരു,
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: ഇന്നാ സമിഅ്നാ ഖുർആനാ അജബ.
5: അവിടെ ഖുർആനാ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനാ ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനാ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി തലമുറകൾക്ക് സത്യസന്ദേശത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കരണം സൂറത്തുന്നഹൽ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കേൾക്കാം.
1: വചനം 77. വലില്ലാഹി, അല്ലാഹുവിനാണ്. ഗൈബു, അദൃശ്യം, അദൃശ്യജ്ഞാനം. അസ്സമാവാതി, ആകാശങ്ങളിലെ. വൽ അർദി, ഭൂമിയിലെയും. വമാ അംറു, കാര്യമല്ല. അസ്സാഅതി, അന്ത്യസമയത്തിൻ്റെ. ഇല്ല കലംഹി, ഇമവെട്ടുന്നത് പോലെയല്ലാതെ. അൽബസറി, കണ്ണിൻ്റെ. ഔ ഹുവ, അല്ലെങ്കിൽ അത്, അഥവാ അത്. അഖറബ്, കൂടുതൽ അടുത്തതാകുന്നു, ഏറ്റവും അടുത്തതാകുന്നു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. ഖദീറുൻ, കഴിവുള്ളവനാണ്.

0: അള്ളാഹുവിനത്രേ ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യജ്ഞാനമുള്ളത്. അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണിമ വെട്ടുന്നത് പോലെ വേഗത്തിലല്ലാതെയില്ല. അഥവാ അത് അതിനേക്കാൾ അടുപ്പം അഥവാ വേഗതയുള്ളതായിരിക്കും. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്.
1: അദൃശ്യ വിവരങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അവൻ അറിയിച്ചു കൊടുക്കാതെ ആർക്കും അതറിയാവതല്ല. അദൃശ്യങ്ങളിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് അന്ത്യസമയം. അതെപ്പോൾ സംഭവിക്കുമെന്ന് അവനല്ലാതെ ആർക്കും അറിയുകയില്ല. അത് സംഭവിക്കുന്നതാകട്ടെ ഒരു കണ്ണിമ വെട്ടുന്നത്ര വേഗത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വേഗത്തിലാണെന്നും പറയാവുന്നതാണ് എന്നു സാരം. ഇതും അള്ളാഹു മാത്രമേ ആരാധ്യനാകുവാൻ പാടുള്ളൂവെന്നതിന് മതിയായ കാരണമാണല്ലോ. അടുത്ത വചനങ്ങളിൽ വീണ്ടും ചില ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.
2: വചനം 78. വല്ലാഹു അഖ്റജക്കും, നിങ്ങളെ പുറപ്പെടുവിക്കുകയും ചെയ്തു. മിം ബുതൂനി, വയറുകളിൽ നിന്ന്. ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ. ലാ തഅലമൂന, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത നിലയിൽ. ശൈഅൻ, യാതൊന്നും. വജഅല, അവൻ ആക്കുകയും ചെയ്തു, ഉണ്ടാക്കുകയും ചെയ്തു. ലക്കും, നിങ്ങൾക്ക്. അസ്സമഅ, കേൾവിയെ. വൽ അബ്സാറ, കാഴ്ചകളും ദൃഷ്ടികളും. വൽ അഫ്ഇദത, ഹൃദയങ്ങളും. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. നിങ്ങളായേക്കും. തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കും.

0: നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത നിലയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കിത്തരികയും ചെയ്തിരിക്കുന്നു നിങ്ങൾ നന്ദി കാണിച്ചേക്കാൻ വേണ്ടി.
1: ഹൃദയം കൊണ്ട് ചിന്തിച്ചറിയുവാനോ കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യർ ഈ ലോകത്ത് ജനിക്കുന്നത്. പിന്നീട് കാര്യങ്ങൾ കണ്ടറിയുവാനും കേട്ടു മനസ്സിലാക്കുവാനും ചിന്തിച്ചറിയുവാനുമുള്ള കഴിവ് അള്ളാഹു നൽകുന്നു. ഇതിന് സദാ നന്ദി കാണിക്കുവാനും കടപ്പെട്ടവനാണ് മനുഷ്യൻ. എന്നിട്ടും ആ കടമ അവൻ നിർവഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവനല്ലാത്ത വസ്തുക്കളോട് കൂറും ഭക്തിയും കാണിച്ചുകൊണ്ടിരിക്കുക വഴി അവനോട് നന്ദികേട് കാണിക്കുകയാണ് അവൻ ചെയ്യുന്നത് എന്ന് സാരം. സൂറത്തു ഇസ്രായീൽ പറയുന്നു, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിശ്ചയമായും കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളുമെല്ലാം തന്നെ അദാദിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ഇസ്റാ വചനം 36.
2: വചനം 79. അലം യറൗ, അവർ നോക്കിക്കാണുന്നില്ലേ, കണ്ടില്ലേ. ഇലത്തോയിരി, പക്ഷികളിലേക്ക്. മുസഹറാത്തിൻ, കീഴ്പ്പെടുത്തപ്പെട്ടവയായിക്കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടവയായിക്കൊണ്ട് വിധേയമാക്കപ്പെട്ടവയായിക്കൊണ്ട്. ഫീജൗവി, അന്തരീക്ഷത്തിൽ, വായുമണ്ഡലത്തിൽ. അസ്സമാഇ, ആകാശത്തിൻ്റെ. മായുംസികുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നില്ല. ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക്.

0: ആകാശാന്തരീക്ഷത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ടവയായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കിക്കാണുന്നില്ലേ? അവയെ അല്ലാഹുവല്ലാതെ ആരും പിടിച്ചു നിർത്തുന്നില്ല. നിശ്ചയമായും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
1: കരണം മറിയുകയോ വീണുപോകുകയോ ചെയ്യാതെ മുകളിൽ നിന്ന് പിടിച്ചു നിർത്തുവാനോ താഴെ നിന്ന് താങ്ങി നിർത്തുവാനോ ആരുമില്ലാതെ പക്ഷികൾ യഥേഷ്ടം അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന കാഴ്ച എല്ലാവരും കാണാറുള്ളതാണ്. സത്യവിശ്വാസം സ്വീകരിക്കുവാൻ തയ്യാറുള്ളവർക്ക് ഇതിൽ നിന്നും പല ദൃഷ്ടാന്തങ്ങളും ലഭിക്കുവാനുണ്ടെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. കീഴ്പോട്ട് വീഴാതെ അന്തരീക്ഷത്തിൽ പറക്കുവാൻ പക്ഷികൾക്ക് കഴിയുമാറാകുന്നതിന് ശാസ്ത്രജ്ഞന്മാർക്ക് ചില കാരണങ്ങളൊക്കെ പറയുവാനുള്ളത് ശരി തന്നെ. പക്ഷേ ആ കാരണങ്ങൾ ഒരുക്കിയതും സൃഷ്ടിച്ചു വച്ചതും അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലല്ലോ. അതെല്ലാം പ്രകൃതിയുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് തൃപ്തി അടയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രകൃതിയുടെ വികൃതി എന്നതിൽ കവിഞ്ഞ രഹസ്യമൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ സത്യാന്വേഷികൾക്ക് അതിൽ നിന്ന് വളരെ ദൃഷ്ടാന്തങ്ങൾ ലഭിക്കുവാനുണ്ട് നിശ്ചയം. അള്ളാഹു തുടർന്ന് പറയുന്നു.
2: വചനം 80. വല്ലാഹു, അള്ളാഹു തന്നെ, ജഅലലകും, നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, ഏർപ്പെടുത്തിത്തന്നു, മിമ്പുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന്, സെക്കനൻ, പാർപ്പിടം, താമസം, താമസ സൗകര്യം, വജഅലലകും, നിങ്ങൾക്കവൻ ഉണ്ടാക്കുകയും ചെയ്തു, മിൻജുലൂദി, തോലുകളിൽ നിന്ന്, അൽ അൻആമി, കാലികളുടെ, ബുയൂതൻ, വീടുകളെ, തസ്തഖിഫൂനഹ, നിങ്ങളവയെ ലഘുവായി ഉപയോഗിക്കുമാറ്, യൗമ, ദിവസം, ലഅ്നികും, നിങ്ങളുടെ യാത്രയുടെ, വയൗമ, ദിവസവും, ഇഖാമത്തിക്കും, നിങ്ങളുടെ താമസത്തിൻ്റെ, പാർപ്പിൻ്റെ, വമിൻ അസ്വാഫിഹ, അവയുടെ രോമങ്ങളിൽ നിന്ന്, വ ഔബാരിഹ, അവയുടെ സൂചിമുടികളിൽ നിന്നും കട്ടിയുള്ള മുടികളിൽ നിന്നും, വ അശ്ആരിഹ, അവയുടെ മുടികളിൽ നിന്നും, അസാസൻ, ഉപകരണങ്ങൾ, വ മതാഅൻ, ഉപയോഗവും, ഇലാഹീൻ, ഒരു കാലം വരെ, കുറച്ചു കാലം വരെ.

0: അള്ളാഹു തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്നും താമസം അഥവാ താമസ സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. കാലികളുടെ തോലുകളിൽ നിന്ന് നിങ്ങൾക്ക് അവൻ വീടുകൾ ഏർപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ യാത്രാ ദിവസവും നിങ്ങളുടെ താമസ ദിവസവും നിങ്ങൾ അവയെ ലഘുവായി ഉപയോഗിക്കുമാറ്. അവയുടെ രോമങ്ങളിൽ നിന്നും സൂചിമുടികളിൽ നിന്നും മുടികളിൽ നിന്നും പല ഉപകരണങ്ങളും ഒരു കാലം വരേക്കുള്ള ഉപയോഗവും അവൻ ഏർപ്പെടുത്തിയിരിക്കുന്നു.
1: മനുഷ്യർക്ക് പൊതുവെയും ഉഷ്ണപ്രദേശങ്ങൾ, ശൈത്യപ്രദേശങ്ങൾ, മരുഭൂമികൾ മുതലായവയിൽ വസിക്കുന്നവർക്ക് വിശേഷിച്ചും അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ള ചില സൗകര്യങ്ങളെ എടുത്തു കാണിക്കുകയാണ്. ഒന്ന്, ചൂട്, തണുപ്പ്, വെയിൽ, മഴ പോലെയുള്ള ശല്യങ്ങളിൽ നിന്നു സ്വസ്ഥമായി ഇഷ്ടാനുസരണം താമസിക്കുവാനുള്ള വീടുകൾ ഉണ്ടാക്കുവാൻ മനുഷ്യന് ഏർപ്പാടു ചെയ്തു കൊടുത്തത്. രണ്ട്, യാത്രകളിൽ കൂടെ കൊണ്ടുപോകുവാനും താമസത്തിനുദ്ദേശിക്കുമ്പോൾ നിഷ്പ്രയാസം കെട്ടിയുണ്ടാക്കുവാനും ആവശ്യം വരുമ്പോൾ വേഗം നീക്കം ചെയ്യാനും സാധിക്കുമാറ് കാലികളുടെ തോലുകൊണ്ട് തമ്പും കൂടാരവും ഉണ്ടാക്കുവാൻ സൗകര്യപ്പെടുത്തിയത്. മൂന്ന്, ആടുമാടൊട്ടകങ്ങളുടെ രോമങ്ങളും മുടികളും കൊണ്ട് വസ്ത്രം, പുതപ്പ്, തമ്പ് തുടങ്ങി സന്ദർഭങ്ങൾക്കൊത്ത പലതരം ഉപകരണങ്ങളുണ്ടാക്കി ഉപയോഗിക്കുവാൻ സാധിപ്പിച്ചത്. അതാതിനു വേണ്ടുന്ന വസ്തുക്കളെ സൃഷ്ടിച്ചു തന്നതിനു പുറമെ ഓരോന്നും ഉപയോഗപ്പെടുത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതും ഓരോന്നിനും ഉപയുക്തമായ സാഹചര്യങ്ങൾ സിദ്ധിക്കുന്നതും അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നുമല്ലല്ലോ. ആടുമാടൊട്ടകങ്ങളാകുന്ന കാലികളാണ് അന്നാം. ഓരോന്നിൻ്റെയും രോമം നേർമയിലും ബലത്തിലും തടിയിലും വ്യത്യസ്തമായിരിക്കും. കൂട്ടത്തിൽ നേരിയതും മിനുത്തതും നെയ്യാടിൻ്റെ രോമമാകുന്നു. ഇതിന് സൂഫ് അഥവാ രോമം എന്ന് പറയപ്പെടും. കൂടുതൽ തടിയും ബലവുമുള്ളത് ഒട്ടകത്തിൻ്റേതുമാകുന്നു. ഇതിന് വബ്ർ സൂചിമുടി എന്നും പറയപ്പെടുന്നു. കോലാടിൻ്റെയും മറ്റും രോമങ്ങൾക്ക് പൊതുവെ ശഅ്ർ മുടി എന്നും പറയപ്പെടും. ഇവയുടെ ബഹുവചനങ്ങളാണ് ക്രമപ്രകാരം അസ്വാഫ്, ഔബാർ, അഷ്ആർ എന്നിവ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി സൂറത്തുൻ നഹലിൻ്റെ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കാതോർത്തത്.
3: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കഠിന ഹൃദയങ്ങളിലും കനിവിന്റെ ആർദ്രത തീർക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ വചനങ്ങൾ. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പ്രാമാണികമായി പഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിന്റെ 39 വചനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസൗഫ തഅലമൂന മൻ യാതീഹി അദാബുൻ യുഖ്സീഹി അദാബുൻ യുഖ്സീഹി വയഹില്ലു അലൈഹി അദാബും മുഖീം. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 39-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. ആ വചനം ഇപ്രകാരമാണ്: ഫസൗഫ തഅലമൂന മൻ യാതീഹി അദാബുൻ യുഖ്സീഹി വയഹില്ലു അലൈഹി അദാബും മുഖീൻ. ഫ സൗഫ, സൗഫ നമുക്ക് അറബിയിൽ അറിയാം, ഭാവിയിൽ ഒരു കാര്യം സംഭവിക്കും എന്ന് പറയുന്ന ഫിഇലിൻ്റെ കൂടെയാണ്. ഭാവിയെ ഓർമ്മിപ്പിക്കാനാണ് സായും സൗഫയുമൊക്കെ വരാറുള്ളത്. കല്ല സൗഫ തഅലമൂൻ, കല്ല സയഅലമൂൻ എന്നെല്ലാം ഖുർആനിൽ പ്രയോഗങ്ങളുണ്ട്. സ യഅലമൂൻ, സൗഫ യഅലമൂൻ, അതേപോലെയുള്ള ഒരു പ്രയോഗത്തോടു കൂടിയാണ് ഈ വചനം ആരംഭിക്കുന്നത്. വഴിയെ അറിയും എന്നുള്ളതാണ്. അലീമ യഅലമു എന്നാണ് അറിയുക, ബോധ്യപ്പെടുക. ഫസൗഫ തഅലമൂൻ, നിങ്ങൾക്ക് വഴിയെ അറിയും, മനസ്സിലാകും. മൻ യഅതീഹി, ആർക്കാണ് വന്നെത്തുന്നതെന്ന്. എന്ത്? അദാബുൻ, ശിക്ഷ. യുഹ്സീഹി, അഹ്സ യുഹ്സീ എന്നാണ് അപമാനിക്കുന്ന, അപമാനകരമായ അദാബ്, ആ ശിക്ഷ എന്തിയും? അപമാനിക്കും. അപ്പോൾ അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുന്നതെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, വയഹില്ലു, ഹല്ല യഹില്ലു പറഞ്ഞാൽ വന്ന് ഭവിക്കുക, വന്നിറങ്ങുക. അലൈഹി, ആരുടെ മേലാണ് വന്നിറങ്ങുന്നത്, വന്ന് സംഭവിക്കുക. എന്ത്? അദാബുൻ, ശിക്ഷ. എന്ത് ശിക്ഷ? മുഖീം, സ്ഥിരമായ ശിക്ഷ, നിലനിൽക്കുന്ന ശിക്ഷ. അതാർക്കാണ് വന്നെത്തുക? അത് നിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായും ഈ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനത വദ്ദ്, സുവാഹ്, യഊഖ് ഇങ്ങനെ തുടങ്ങി പല വിഗ്രഹങ്ങളെയും സ്ഥാപിച്ച് ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുകയും അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പാക്കുന്ന, അത് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള അതികഠിനമായ, അതിഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ തിരിച്ച് തൗഹീദിലേക്ക്, ശരിയായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുക എന്ന ഏറ്റവും ഉജ്ജ്വലമായ ദൗത്യമാണ് നൂഹ് നബി അലൈഹി സ്സലാം നിർവഹിച്ചത്. പക്ഷേ അവരുടെ പ്രതികരണം നമുക്കറിയാം. തൗഹീദിലേക്ക്, കുല്ലമ എപ്പോഴെല്ലാം അദ്ദേഹം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു പോ. പക്ഷേ അവരെന്ത് ചെയ്തു? അവരുടെ കൈവിരലുകൾ അവരുടെ വിരലുകൾ കൈകൾ ചെവിയിലേക്ക് അങ്ങോട്ട് തിരികിയിട്ട് ഒന്നും കേൾക്കാൻ തയ്യാറാകാത്ത നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്ന് ഖുർആൻ സൂറത്തു നൂഹിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര കൊല്ലം? 950 വർഷത്തോളാണ് അദ്ദേഹം അവരെ ആ തിന്മയിൽ നിന്ന്, അതിഗുരുതരമായ പാപത്തിൽ നിന്ന് തൗഹീദിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ അവർ അവരുടെ ആ നിലപാടിൽ മാറ്റം വരുത്തിയില്ല എന്നു മാത്രമല്ല, നൂഹ് നബിയെ പരിഹസിക്കാനും വെല്ലുവിളിക്കാനും അപമാനിക്കാനും ഉപദ്രവിക്കാനൊക്കെയാണ് ശ്രമിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞു, നിൻ്റെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലെ സ്വന്തമായി ചിന്താശേഷിയില്ലാത്ത കുറേ സാധുക്കളല്ലേ നിൻ്റെ കൂടെ ഉള്ളത് നൂഹേ? ഞങ്ങളുടെ ഈ നാട്ടിലെ വലിയ പ്രമാണിമാരും വലിയ വലിയ പദവികളിലിരിക്കുന്നവരൊക്കെ എവിടെയുള്ളത്? നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് തുടങ്ങി പരിഹസിച്ചു. അതുമാത്രമല്ല, നീ അത്ര വലിയൊരു ആളാണെങ്കിൽ നീ പറയുന്ന ശിക്ഷ ഞങ്ങൾക്കൊന്ന് കൊണ്ടുവാ എന്ന് വെല്ലുവിളിച്ചു. ഈ സമയത്താണ് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നൂഹേ, ഇനി ഉപദ്രവവും പരിഹാസവും വർദ്ധിച്ചപ്പോൾ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു രക്ഷയിലായിട്ട്, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഒറ്റൊന്നിനും വെറുതെ വിടരുത് പടച്ചോനെ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു പോയി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നൂഹ് നബിനെ അറിയിക്കുന്നുണ്ട്, നൂഹേ, നിൻ്റെ അടുത്ത് ഇതുവരെ വിശ്വസിച്ച ആളുകൾ ഇനി വിശ്വസിക്കുള്ളൂ, ഇനി പുതിയൊരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ട് നൂഹ് നബിനോട് അള്ളാഹു ഒരു കപ്പലുണ്ടാക്കാനാണ് കൽപ്പിക്കുന്നത്. വസ്നഇൽ ഫുൽക ബി അഅ്യുനിന വവഹിയിന, അല്ലേ നൂഹെ, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും താങ്കളൊരു കപ്പലുണ്ടാക്കുക. എന്നിട്ട് വലാ തുഖാത്തിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ, ളുൽമ് ചെയ്ത നീ പറഞ്ഞതിലേക്ക് നീ ക്ഷണിച്ചതിലേക്ക് വരാതെ നിന്നെ എതിർത്തു വെല്ലുവിളിച്ച് നമ്മുടെ വചനങ്ങളെ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ പരിഹസിച്ച് അതിൻ്റെ മറുവശത്തു നിന്ന് ശിർക്കു ചെയ്ത് ളാലിമീങ്ങളായ ആളുകൾ അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന് നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു അറിയിച്ചു. അതുകൊണ്ട് നീ ഒരു കപ്പലുണ്ടാക്കണം. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം കപ്പലുണ്ടാക്കുന്ന അതിനടുത്ത സമയവും അതിനുപയോഗിച്ച വസ്തുക്കളുമൊക്കെയുള്ളൊക്കെ ചർച്ച ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ നടത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മേൽ പറയപ്പെട്ട ഈ ശിർക്കിൻ്റെ നിഷേധത്തിൻ്റെ പരിഹാസത്തിൻ്റെ മാർഗം സ്വീകരിച്ച പ്രമാണിക്കൂട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി കടന്നു വരികയും കടന്നു വരുമ്പോഴൊക്കെ നൂഹിനെ അലൈഹിസ്സലാമിനെ കളിയാക്കുകയും പരിഹസിക്കുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഈ തൊട്ട് മുമ്പിലുള്ള ഈ വചനത്തിൻ്റെ 38-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ച് അവരോട് പറഞ്ഞു, ഇൻ തസ്ഖറു മിന്ന ഫഇന്നാ നസ്ഖറു മിൻകും, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളെ കളിയാക്കും, കമാ തസ്ഖറു, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്നത് പോലെ. കാരണം നൂഹ് നബി അലൈഹിസ്സലാമിന് വളരെ ബോധ്യമുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് ഒരു സംശയത്തിൻ്റെ ഒരു തരിമ്പ് പോലും നൂഹ് നബിക്കില്ല. കാരണം ഇന്നഹും മുഗ്റഖൂൻ, ഈ പരിഹസിക്കുന്ന ഈ വെല്ലുവിളിച്ചവർ ഈ ധിക്കാരത്തിൻ്റെ മാർഗം സ്വീകരിച്ചവർ, ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ ബോധ്യത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, ഇൻ തസ്ഖറു മിന്ന ഫഇന്നാ നസ്ഖറു മിൻകും, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും കളിയാക്കും, കമാ തസ്ഖറൂൻ, ഈ കളിയാക്കുന്നത് പോലെ. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് 39-ാമത്തെ വചനം നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നത്. എന്താ പറഞ്ഞത്? ഫസൗഫ തഅലമൂന മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി, അപമാനത്തിൻ്റെ ശിക്ഷ ആരുടെ മേലാണ് വന്ന് പതിക്കുന്നത് എന്ന്, ആർക്കാണത് വന്നെത്തുന്നത് എന്ന്. ഫസൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. കപ്പലിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിഹാസത്തിൻ്റെ വാക്കുകളുമായി ചുറ്റും കൂടി കടന്നു വന്ന പ്രമാണിക്കൂട്ടങ്ങളോട് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്ന പ്രതികരണമാണ് ഫസൗഫ തഅലമൂൻ, നിങ്ങൾക്ക് വഴിയെ അറിയും, ബോധ്യമാകും, നിങ്ങൾക്ക് മനസ്സിലാകും. മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി, അപമാനത്തിൻ്റെ ശിക്ഷ ആരുടെ മേലാണ് വന്നു പതിക്കുന്നത് എന്ന്. വയഹില്ലു അലൈഹി അദാബുൻ മുഖീബ്, ശാശ്വതമായ സ്ഥിരമായ ശിക്ഷ ആർക്കാണ് വന്ന് ഭവിക്കുന്നത് എന്നും നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കാൻ പറ്റും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കാണോ നഹനു അം അൻതും, നഹനു ഞങ്ങൾക്കാണോ, അതല്ല അം അൻതും നിങ്ങൾക്കാണോ. കാരണം എന്താണ്, അതെപ്പോൾ മനസ്സിലാക്കത്, അലിമു ദാലിക്, തീർച്ചയായും അതവർക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഹീന അല്ല ഹല്ല ബിഹിം അൽ ഇഖാബ്, ശിക്ഷ വന്നെത്തുന്ന സമയത്ത് അതവർക്കായിട്ട് ബോധ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കലാമുകൾ നമുക്കു നൽകുന്ന തിരിച്ചറിവും ബോധ്യവും ഒരിക്കലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാനോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കാനോ അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവിക സന്ദേശങ്ങളെ സമ്പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതൊക്കെ വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകൾ സ്വീകരിക്കുന്ന നിലപാടാണ്. കാരണം ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യൻ, അയാളൊരിക്കലും അയാളുടെ ഭൂമിയിൽ, ദുനിയാവിൽ ഭൗതികമായി അയാളിരിക്കുന്ന പദവികളിലോ അയാളുടെ കയ്യിലുള്ള സമ്പത്തിലോ നാട്ടിൽ അയാൾക്കുള്ള സ്ഥാനങ്ങളിലോ അയാൾക്ക് സ്വാധീനമുള്ള അനുയായി വൃന്ദങ്ങളിലോ അല്ലെങ്കിൽ അയാളുടെ മറ്റെന്തെങ്കിലും ഭൗതികമായ സൗകര്യങ്ങളിലോ അതിലൊക്കെ അവലംബിച്ച്, അതിലൊക്കെ ഞാൻ സ്ഥിരമായി ഉള്ളവനാണ്, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സൗഭാഗ്യവും എന്നൊക്കെ തെറ്റിദ്ധരിച്ച് അള്ളാഹുവിൻ്റെ കലാമുകളോടും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളോടും എതിരായ സമീപനം സ്വീകരിക്കുന്നവർക്ക് വന്നുചേരാനുള്ള ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലേ, നമ്മുടെ കൂടെ എത്ര ആളുണ്ട് എന്നുള്ളതല്ല, നമുക്ക് ദുനിയാവിൽ എത്ര പദവികളുണ്ട് എന്നുള്ളതും അല്ല, നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എത്ര സാമ്പത്തികമായ കപ്പാസിറ്റിയുണ്ട്, എത്ര അനുയായികളുണ്ട്, എത്ര നേതാക്കളുണ്ട് എന്നുള്ളതൊന്നുമല്ല മാനദണ്ഡം. നമ്മളൊറ്റക്കാണെങ്കിലും നമുക്ക് സാമ്പത്തികമായ സുസ്ഥിതി ഒന്നില്ലെങ്കിലും എന്തില്ലെങ്കിലും നമ്മൾ ഉൾക്കൊള്ളുന്ന നിലപാടും നമ്മൾ അംഗീകരിക്കുന്ന വിശ്വാസവും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന രീതിയും നിലപാടുകളുമൊക്കെ അത് അള്ളാഹുവിൻ്റെ ഖുർആനിന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയ്ക്ക്, ഇസ്ലാമിക പ്രമാണങ്ങളോട് അനുസരിക്കുന്നതും അതിന് കീഴൊതുങ്ങുന്നതും ആണോ എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതും പരിഗണിക്കേണ്ടതും. ചില ആളുകൾ വിഡ്ഢികളായ ആളുകളാണ് ഭൗതികമായി അവർക്കുള്ള മറ്റു സംവിധാനങ്ങളിൽ അവലംബിച്ച് അതിലാണ് തൻ്റെ വിജയമെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ ബലം പിടിച്ചിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് വിഡ്ഢിത്തമാണ്, അതൊക്കെ നീങ്ങിപ്പോകാനുള്ളതാണ്, ക്ഷണികമാണ്. അല്ലേ, ഇവിടെ എത്ര വളരെ ബോധ്യമുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഉള്ളത് ആ നാട്ടിലേറ്റവും ദുർബലരും സാധുക്കളുമായ ആളുകളാണ് എന്നുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം അവർ പറയുന്നുണ്ട്, നൂഹെ നിന്റെ കൂടെ പണ്ട് എന്ന് പറയുന്ന ആളുകളാരാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്വന്തമായി സ്വതന്ത്രമായി ഒരു അഭിപ്രായം പോലും പറയാൻ ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണിൽ ഏറ്റവും നിസ്സാരരും നിന്ദിരുമെന്ന് തോന്നുന്ന കുറച്ചാളുകളാണ് നിൻ്റെ കൂടെ ഉള്ളത്. ഈ നാട്ടിലെ പ്രമാണിമാർ, ഇവിടുത്തെ പൗരപ്രമുഖർ, ഇവിടുത്തെ ബാക്കിയുള്ള ആളുകൾ ഒക്കെ ഞങ്ങളുടെ കൂടെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അവർ വിചാരിച്ചത് അതൊക്കെയാണ് അയാളുടെ ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. പക്ഷേ വിജയത്തിൻ്റെ മാനദണ്ഡം, നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ് നൂഹ് നബി അലൈഹിസ്സലാം സംസാരിച്ചത്. നൂഹ് നബിയുടെ പിന്നിൽ അണിനിരന്നവർ നാട്ടുകാർക്കും നാട്ടിലെ പ്രമാണിമാർക്കും ഒന്നും കണ്ണിൽ പിടിക്കാത്ത ദുർബലരും അത്തര അധകൃതർ എന്ന അവരുടെ ഭാഷയിൽ പറയുന്ന ആളുകളാണെങ്കിൽ പോലും ആത്യന്തികമായ വിജയം അവർക്കായിരുന്നു, നൂഹ് നബിക്കും വിശ്വസിച്ചവർക്കും. ഇതാണ് ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസികളെ, നമ്മളാരെയും കളിയാക്കാനോ പരിഹസിക്കാനോ നിൽക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിൽ മതപരമായ ചിഹ്നങ്ങളെ, മതപരമായ ആശയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരെ, അത്തരം സംഘങ്ങളെ, അവർ അതിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആലോചിച്ചിട്ട് വേണം സംസാരിക്കാനും നിലപാടുകളൊക്കെ സ്വീകരിക്കാനും. കാരണം ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതുമൊക്കെ എൻ്റെ ഇച്ഛക്കനുസരിച്ചാണോ, അല്ലേ, എൻ്റെ ഹവക്കനുസരിച്ചാണോ, അതല്ല അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളോട് നിരക്കുന്നതാണോ എന്ന് വിലയിരുത്തുക എന്നുള്ളത് ബുദ്ധിയും വിവേകവും ദീർഘവീക്ഷണവുമൊക്കെയുള്ളവരുടെ രീതിയാണ്. മറിച്ച് അവിവേകികൾ അവർ വൈകാരികമായി അപക്വമായി ഭൗതികമായ കാര്യങ്ങളിൽ അവലംബിച്ച് അത് മാനദണ്ഡമാക്കി നിലപാടുകൾ സ്വീകരിച്ച് വലിയ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അല്ലേ. പക്ഷേ ദീനിൻ്റെ കാര്യത്തിൽ വരുന്ന അബദ്ധങ്ങൾ, വിശ്വാസകാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ, അമ്പിയാക്കളോട് സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ ഒരാളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ നഷ്ടമായിരിക്കും. പലപ്പോഴും തിരിച്ചു കയറാൻ കഴിയാത്ത ദുരന്തത്തിലേക്ക് ചെന്ന് പതിക്കാനുള്ള സാഹചര്യം തിരിച്ചറിയണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഈ വചനം, നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്ന കാര്യം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു ജനതയുടെ നിലപാടും ആ ജനതയോട് നൂഹ് നബി അലൈഹിസ്സലാം സ്വീകരിച്ച നിലപാടുമൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ അല്ലേ. കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ ഇതേപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ വേറെ വേറെ രൂപങ്ങളിലായിരിക്കും അല്ലേ, ഹദീത്തിൻ്റെ രൂപത്തിലായിരിക്കും. കാരണം ഒരു പ്രവാചകനിപ്പോൾ ഇനി വരാനുള്ള അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അപ്പോൾ ആ പ്രവാചകൻ്റെ വചനങ്ങൾ ഇവിടെ പണ്ഡിതന്മാരും ആലിമീങ്ങളും ഉലമാക്കളുമാണ് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനോട് സ്വീകരിക്കുന്ന നിലപാടുകളിൽ പക്ഷപാതിത്വങ്ങളും അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങളും കുടുംബ താല്പര്യങ്ങളും ഒന്നുമല്ല മാനദണ്ഡമാകേണ്ടത്. പരലോകവും അള്ളാഹുവും ദീനും പ്രവാചകനുമൊക്കെയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ദൈവിക വചനങ്ങളുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെയും ഒക്കെ എതിർഭാഗത്ത് നിലകൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്നു ചേരാനുള്ളത് ഫസൗഫ തഅലമൂൻ, ദൈവിക നിയമങ്ങളോട് അള്ളാഹുവിൻ്റെ ദീനിന് എതിരായ നിലപാട് സ്വീകരിക്കുന്നവർ ഫസൗഫ തഅലമൂൻ, അവർക്ക് വഴിയെ മനസ്സിലാകും. എന്ത് മന്യതീഹി അദാബുൻ യുഹ്സീഹി, അപമാനത്തിൻ്റെ ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന നിമിഷങ്ങൾ അത്തരം ആളുകളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. വയഹില്ലു അലൈഹി അദാബുൻ മുഖീം, ശാശ്വതമായ പരലോകത്തെ നരകശിക്ഷയും അത്തരം ആളുകൾക്ക് വന്നു ഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വാക്കുകളെ മുഖവിലക്കെടുത്ത് ജീവിതത്തിൻ്റെ നിലപാടുകൾ ക്രമീകരിക്കുന്നിടത്ത് ദീനിനെ പരിഹസിക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലോ അത്തരം ചർച്ചകൾ നടക്കുന്ന സദസ്സുകളിലോ ഒന്നും പോയിരിക്കാതെ വിനയത്തിൻ്റെ, കീഴൊതുങ്ങലിൻ്റെ, സമർപ്പണത്തിൻ്റെ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റഹ്മാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അല നബിയിന മുഹമ്മദ്, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: നിങ്ങൾ കേട്ടത് ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിൻ്റെ 39-ാം വചനമാണ് ഇന്ന് ഹൃദയ വസന്തത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ ജംഷീർ സലാഹി. ഹൃദയ വസന്തം സമാപിക്കുന്നു.
8: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അർറഹ്മാൻ 41 മുതൽ 78 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അസ്രി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മവെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
7: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ. സുപ്രസിദ്ധ ഖാരിഗുകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ ആറാഫ് 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്റൂദ്.

0: عبادته ويسبحونه وله يسجدون.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പ്രിയ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തുൽ ആറാഫിൽ നിന്നും 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അബ്ദുള്ള അൽ മത്റൂദ്.
2: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: പറയുന്നത് ഇപ്രകാരമാണ്.
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്,
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: ശ്രോതാക്കൾ കാതോർക്കുക, ഖത്മുൽ ഖുർആൻ ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 20.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 20.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ.

0: ും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 396-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: يجاهد لنفسه إن الله لغني عن العالمين.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 396-ാമത്തെ പേജാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽഗാമിദി.
2: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيئا പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മാന്യ ശ്രോതാക്കൾ കേട്ടത് ഫീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആലി ഇമ്രാനിലെ 16 മുതൽ 27 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.

0: നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവിൻ്റെ വാക്കുകൾ മനഃപ്പാടമാക്കുക എന്നത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണല്ലേ.
1: തീർച്ചയായും വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ മനഃപ്പാഠമായി പഠിക്കാൻ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
0: ഇൻഷാ അല്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 25-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ബഹുമാനനായ ജഅഫർ സലഫി ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 25-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم ورد الله الذين كفروا بغيظهم لم ينالوا خيرا وكفى الله المؤمنين القتال وكان الله قويا عزيزا വറദ്ദല്ലാഹുല്ലദീന കഫറു ബിഗൈളിഹിം വറദ്ദല്ലാഹുല്ലദീന കഫറു ബിഗൈളിഹിം
3: വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ
2: وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَكَانَ اللَّهُ قَوِيًّا وَكَانَ اللَّهُ قَوِيًّا عَزِيزًا وَكَانَ اللَّهُ قَوِيًّا عَزِيزًا وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَكَانَ اللَّهُ قَوِيًّا عَزِيزًا وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَكَانَ اللَّهُ قَوِيًّا عَزِيزًا وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَكَانَ اللَّهُ قَوِيًّا عَزِيزًا
1: اللَّهُ നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ആമീൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഹൈഫുലുൽ ഖുർആനാണ് നാം കേട്ടത്.
3: അതെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് ആണല്ലോ ഇപ്പോൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്.
1: അഹ്സാബിന്റെ 25 വചനങ്ങൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നാം പൂർത്തിയാക്കി.
3: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫിയാണ്.

0: ആത്മസമർപ്പണാത്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ഇപ്പോൾ കേൾക്കുന്നു. തൻസീൽ വിശുദ്ധ ഖുർആനിലെ ത്വഹ 111 മുതൽ സൂറത്തു ഹജ്ജ് 78 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി നമുക്കൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها

السجل للكتب كما بدأنا أول خلق نعيده وعدا علينا.

فإن أصابه خير اطمأن به فإن أصابه خير اطمأن به وإن أصابته

فتخطفه الطير أو تهوي به الريح في مكان سحيق.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തു ത്വാഹയിലെ 111 മുതൽ സൂറത്തു ഹജ്ജ് 78 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം കേട്ടത്. നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
0: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തു അൽ ബലദ്, 11 മുതൽ 20 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും വരുന്ന അബദ്ധങ്ങൾ തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബലദിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലഖതഹമൽ അഖബ وما أدراك ما العقبة فك رقبة

إيمانا. والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. سورة البلد لا بدنا نامت آية فلقتحم العقبة فلقتحم العقبة. ഇവിടെ പലപ്പോഴും നമ്മൾ വായിക്കുന്നത് ഫലഖതഹമ, അതിന് പകരം ഫലഖതഹമ, ഫലഖതഹമൽ അഖബ. സാധാരണക്കാരൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫലഖതഹമൽ അഖബ വമാദറാകമൽ അഖബ. ഈ രൂപത്തിൽ ഇവിടെയൊക്കെ അഖബ എന്ന പദവും അതുപോലെ തന്നെ ഫലഖതഹമ ഫലഖതഹമ, ഖാഫിൻ്റെ ഉച്ചാരണം, ഹ അതിൻ്റെ ഉച്ചാരണം, അതുപോലെ തന്നെ വീണ്ടും അഖബ ഇതിൽ ഐനിൻ്റെ ഉച്ചാരണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ. അദ്റ ഇവിടെ റായിനെയും ചില ആളുകൾ അദ്റ വമാ അദ്റാക അദ്റാക, റായിനെ കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന അലിഫിനെയും കനപ്പിക്കണം, റോക്ക അത് റോക്ക. അപ്പോൾ ഒമേ അത് റോക്കമൽ അഖബ ഫക്കുറഖബ, ഇവിടെ ഫക്കുറഖബ റഖബ എന്നുള്ള പദമാണ് ശ്രദ്ധിക്കേണ്ടത്. ഖാഫിൻ്റെ ഉച്ചാരണം റഖബ എന്നാവരുത്, ഫക്കുറഖബ അല്ല ഫക്കുറഖബ. أو إطعام في يوم ذي مسغبة. إطعام إطعام طاء എന്ന അക്ഷരത്തിന് പകരം തായിനെ കൊണ്ട് ഉച്ചരിക്കരുത്, വായിക്കരുത്. ഇത്ആം അല്ല, ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ, അല്ലെങ്കിൽ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ, ഇങ്ങനെയൊക്കെ ഒത്തു കേൾക്കാം നമുക്ക്. അതൊക്കെ ശരിയായതല്ല. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചാരണവും സിഫത്തും ഒക്കെ മാറിയാൽ പ്രയാസമാവും. ഇത്ആമുൻ ഔ ഇത്ത, ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് വരണം. പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ പല ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ട്. ഇത് ഇത്ആമുൻ ഫീ യൗമിൻ ദീ, ദാലിനെ ഉച്ചരിക്കണം, അതിന് പകരം ദാൽ ആവരുത്, യൗമിൻ ദീ അല്ല. യൗമിൻ ദീ മസ്ഖബ മസ്ഖബ, അത് മസ്അബ എന്നല്ല, മസ്ഖബ.

ഇവിടെയും യതീമൻ തൻവീന് ശേഷം ദാല്, അവിടെ ഇഖ്ഫാം ബിഗുന്ന ചെയ്യണം. മഖ്റബ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യതീമൻ ദാ മഖ്റബ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ ഔ മിസ്കീനൻ ദാ മത്റബ. ഇവിടെയും തൻവീന് ശേഷം ദാല് ഇഖ്ഫാം ബിഗുന്ന, ആ തൻവീനിനെ അവ്യക്തമാവും വിധം മണിക്കണം. മിസ്കീനൻ ദ മത്റബ, അവിടെ മത്റബ എന്ന് പറയരുത്, മത്റബ മത്റബ അങ്ങനെയാണ് വായിക്കേണ്ടത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ, അങ്ങനെ അങ്ങനെ വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഓത്ത് അങ്ങോട്ടും സൂറത്തിലേക്ക് മാറിപ്പോവാറുണ്ട്. അപ്പോൾ സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബരി വതവാസൗ ബിൽ മർഹമ, ഇവിടെ അത് സൂറത്തുൽ അസുറിലേക്ക് പോവരുത്, അത് ശ്രദ്ധിക്കണം. സൂറത്തുൽ അസുറിലേക്ക് മാറിപ്പോവരുത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇനി 18-ാമത്തെ ആയത്തിൽ ഉലൈക അസ്ഹാബുൽ മൈമന, ഇവിടെ അസ്ഹാബ്, അവിടെ നമ്മൾ പലപ്പോഴും അസ്ഹാബു എന്നാണ് വായിക്കുന്നത്. ഉലൈക അസ്ഹാബു, അതും ശ്രദ്ധിക്കുക, സ്വാദിന് പകരം സീനാവാൻ പാടില്ല. അസ്ഹാബു അസ്ഹാബുൽ മൈമന, അങ്ങനെ തന്നെ വായിക്കണം. والذين كفروا بآياتنا هم أصحاب المشأمة. ഇവിടെയും بآياتنا, ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. بآياتنا هم أصحاب, أصحاب നേരത്തെ പറഞ്ഞതുപോലെ സ്വാദിന് പകരം സീന വരുത്, അസ്ഹാബു അല്ല. അതുപോലെ തന്നെ ഹ അതിന് പകരവും കെട്ടുള്ള ഹാഇനെ കൊണ്ടുവരുത്, അസ്ഹാബു എന്നല്ല, അസ്ഹാബു അസ്ഹാബുൽ മഷ്അമ മഷ്അമ, അങ്ങനെ തന്നെ വായിക്കണം. മഷ്അമ എന്ന പദത്തിൽ ഹംസയുടെ ഉച്ചാരണം വ്യക്തമാക്കണം. മഷ്അമ വല്ലദീന കഫറു ബിആയാതിനാഹും അസ്ഹാബുൽ മഷ്അമ അലൈഹിം നാറു മുഅസ്വദ അലൈഹിം നാറു മുഅസ്വദ. ഇവിടെ പലപ്പോഴും നാറും മുഅസ്വദ മുഅസ്വദ എന്നാണ് വായിക്കാറുള്ളത്. ഹംസക്ക് സുക്കൂൻ വന്നാൽ അതിനെ കലകല ചെയ്യാൻ പാടില്ല. മുഅസ്വദ മുഅസ്വദ, അങ്ങനെ തന്നെ വായിക്കണം. അലൈഹിം നാറും മുഅസ്വദ. ഒന്നുകൂടെ ഈ പത്തായത്ത് ശ്രദ്ധിക്കുക. ഫലഖുതഹമൽ അഖബ വമാ അദ്രാക മൽ അഖബ.

0: آياتنا هم أصحاب المشأمة عليهم نار مؤصدة. സൂറത്തുൽ ബലദ് അൽഹംദുലില്ലാഹ് ഇവിടെ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫജ്റാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹസീൻ സൂറത്തു അൽ ബലദ് 11 മുതൽ 20 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.

0: الحي وترزق من تشاء بغير حساب.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് ഫീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആലി ഇമ്രാനിലെ 16 മുതൽ 27 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 36 അധ്യായം, സൂറ യാസീൻ, 1-12 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഈസ അൽ മുഹൈമിദ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറാൻ ആമിലെ 100 മുതൽ 107 കൂടിയ വചനങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ പ്രാമാണികമായി ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 46-ാം വചനമാണ് ജംഷീർ സലാഹി അവതരിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 46-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചനം ഇപ്രകാരമാണ്: ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ് ഫലാ തസ്അൽ മാ ലൈസ ലക ബിഹി ഇൽം ഇന്നി അഅലുക അൻ തകൂന മിനൽ ജാഹിലീൻ. മഹാനായ നൂഹനബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് തൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന്, പ്രളയം വന്ന്, സത്യവിശ്വാസികൾ നൂഹനബിയുടെ കൂടെ കപ്പലിൽ രക്ഷപ്പെടുന്ന സമയത്ത് ആ കപ്പലിൽ കയറാൻ വേണ്ടി മോനെ വിളിക്കുകയും മകൻ ആ വിളി നിരസിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് 44-45 വചനങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ആ സമയത്ത് അല്ലാഹുവിനോട് നൂഹ്നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അല്ലാഹുവേ, അതെൻ്റെ മോനാണ്. വനാദ നൂഹൻ റബ്ബഹു, നൂഹ്നബി അലൈഹിസ്സലാം വിളിച്ചു, തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, വിളിച്ചു പറഞ്ഞു. എന്ത്? ഫഖാല റബ്ബി ഇന്ന ഇബിനി, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ മോൻ, മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, വ ഇന്ന വഅദക അൽഹഖ്, തീർച്ചയായും നിന്റെ വാഗ്ദാനം അത് സത്യമാണ്, വ അൻത അഹ്കുമുൽ ഹാകിമീൻ, വിധികർത്താക്കളിലെ ഏറ്റവും നല്ല വിധി പറയുന്നവൻ നീയുമാണ്, നീയാണല്ലാ എന്ന് നൂഹ്നബി അലൈഹിസ്സലാം ഇതിനു മുമ്പത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വചനത്തിനുള്ള മറുപടിയായി അള്ളാഹുവിനോട് നൂഹ്നബി അലൈഹിസ്സലാം സംസാരിച്ചതിനുള്ള മറുപടിയായിട്ടാണ് 46-ാമത്തെ വചനം അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഖാല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ നൂഹ്, യാ എന്നുള്ളത് വിളിക്കാൻ, നിദാ എന്നുള്ള, യാ നൂഹ്, നൂഹേ, ഇന്നഹു, തീർച്ചയായും അവൻ, നിന്റെ മകൻ, ലൈസ, അല്ല മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ. അപ്പോ കാല, അള്ളാഹു പറഞ്ഞു, യാ നൂഹ് നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു, തീർച്ചയായും അവൻ, അമലുൻ പ്രവർത്തിച്ചവനാണ്, പ്രവൃത്തി ചെയ്തവനാണ്. ഏത് പ്രവൃത്തി? ഗൈറു സ്വാലിഹൻ, ശരിയല്ലാത്തത്, സ്വാലിഹല്ലാത്തത്, നല്ലതല്ലാത്ത പ്രവർത്തനം ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ ഫലാത്തസ് അൽനി, നീ എന്നോട് ചോദിക്കരുത്, നീ ആവശ്യപ്പെടരുത്. സ അല യസ് അലു എന്നാണ് ചോദിക്കുക. തസ് അൽനീ എന്നാണ്, ഫലാ തസ് അൽനി, എന്നോട് നീ ചോദിക്കരുത്. ഫലാ തസ് അൽ, നീ ചോദിക്കരുത്, നീ എന്നോട്. എന്ത്? മാ ലൈസ, ഇല്ലാത്ത ഒരു കാര്യം. ലക്ക, നിനക്ക്, നൂഹേ നിനക്ക്, ബിഹി, ആ കാര്യത്തെക്കുറിച്ച്, ഇൽമുൻ അറിവ്. അപ്പം നിനക്ക് അറിവില്ലാത്ത ഒരു കാര്യം എന്നോട് നീ ആവശ്യപ്പെടരുത്. ഇന്നി, തീർച്ചയായും നാം, അ ഇലൂക്ക, നിന്നെ ഉപദേശിക്കുകയാണ്. വളയഴലു എന്നാ ഉപദേശിക്കുക, അല്ലെ? അഴലു ക, നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. അൻതക്കൂന, എന്ത്? നീ ആയിപ്പോകരുതെന്ന്. മിനൽ ജാഹിലീൻ, വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ, ജാഹിലുകളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്നത്. അതായത്, നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട്, തൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് അല്ലേ, ഒരു ഉപ്പാക്കുണ്ടാകുന്ന ഹൃദയവേദനയോടുകൂടി നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നുമോൻ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്നത് കാണുമ്പോൾ അവനെ രക്ഷിക്കണം എന്ന ആഗ്രഹത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇതിന് തൊട്ടു മുമ്പത്തെ വചനം. ഫഖാല റബ്ബി ഇന്നബിനി ഇന്ന ഇബിനി മിൻ അഹ്ലി, തീർച്ചയായും എൻ്റെ മോൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. ഖദ് വഅത്തനി, എന്താണ്? അള്ളാഹുവെ, നീ എന്നോട് വാഗ്ദാനം ചെയ്തതാണ്. നീ എന്തോ എന്ത്? ബിനജാത്തി അഹ്ലി, എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം. വഅദുക്കൽ ഹഖു, അള്ളാഹുവെ, നിൻ്റെ വാഗ്ദാനം എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ലാ യുഖ്ലഫ്, അതൊരിക്കലും എന്ത് ചെയ്യൂല, ലംഘിക്കപ്പെടുന്നതല്ല. അങ്ങനെ ഇരിക്കെ ഫകൈഫ ഗരിഖ വഅൻ തഹ്കമുൽ ഹാകിമീൻ, എങ്ങനെയാണ് അവൻ മുങ്ങി മരിക്കുക? അപ്പം തിരിച്ച് അതിനുള്ള മറുപടിയാണ് ഈ 46-ാമത്തെ വചനം. ഖാല, അള്ളാഹു പറഞ്ഞു, യാ നൂഹേ നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അല്ലേ, അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അതായത്, അവരെ ഞാൻ, നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ ഞാൻ രക്ഷപ്പെടുത്തും. എന്താണ്? വഅത്തു ഇൻ ജാഅഹും, അവരെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അല്ലേ. ഇന്നമാ വഅത്തുക ബിനജാത്തി മൻ ആമന മിൻ അഹ്ലിക്, ആരെയാണ് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞത്? ഇന്നമാ വഅത്തുക, തീർച്ചയായും നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്തത് ബിനജാത്തി, ആരുടെ വിജയമാണ്, ആരുടെ സുരക്ഷിതത്വമാണ്? മൻ ആമന മിൻ അഹ്ലിക, ആമന വിശ്വസിച്ച, നിന്റെ കുടുംബത്തിൽ നിന്ന് വിശ്വസിച്ചവരുടെ. അതുകൊണ്ടാണ് വലിഹാദ കാല വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു. സൂറത്തുൽ ഹൂദിലെ 40-ാമത്തെ വചനത്തിൽ കപ്പൽ ഉണ്ടാക്കുന്ന സമയത്തിൽ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ വാക്ക് മുൻഗണന്നവരൊഴികെ എന്ന് പറഞ്ഞത്, കാരണം ഫക്കാന ഹാദൽ വലദ് മിമ്മൻ സബഖ അലൈഹിൽ ഖൗലു ബിൽ ഗറഖി ലികുഫ്രിഹി വ മുഖാലഫതിഹി അബാഹു അന്നബിയ അല്ലാഹി നൂഹൻ അലൈഹിസ്സലാം, അല്ലേ, ആ വാക്ക് മുൻകടന്നവർ എന്ന് പറഞ്ഞതിൽ ഈ മകനും പെട്ടുപോയി. എന്താണ് കാരണം? അതാണ് ഹാദൽ വലദ്, ഈ മകൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം എൻ്റെ മോനാണ് എന്ന് വിളിച്ചു പറഞ്ഞ്, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ ആ മോൻ, അവനെപ്പറ്റി അള്ളാഹു പറഞ്ഞ ഈ വചനം. ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, മിമ്മൻ സബഖ അലൈഹിൽ ഖൗൽ, അത് വാക്ക് മുൻകടന്നവനാണ്, എന്ത്, വെള്ളത്തിൽ മുങ്ങി മരിക്കും എന്നുള്ള കാരണം. എന്താണ്? ലിക്കുഫിരിഹി, അതാണ് കാരണം, അവൻ്റെ നിഷേധം കാരണം. അവൻ ആരെ? വ മുഖാലഫത്തിഹി, നിലപാടിലുള്ള എതിർത്തു നിൽക്കൽ, എതിർ ചേരിയിൽ നിൽക്കൽ, ഭിന്നിച്ചു നിൽക്കൽ, ആരോട്? അബാഹു, തൻ്റെ പിതാവായ നബിയുല്ലാഹി നൂഹൻ, നൂഹ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ. നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ പിതാവാണ്. ആ പിതാവ് തൻ്റെ ജനതയെ ക്ഷണിച്ച, ദഅവ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദിൽ നിന്ന് മുഖാലഫത്തായി വിയോജിച്ച് കുഫറിൻ്റെ ചേരിയിൽ നിന്നതുകൊണ്ടു തന്നെ അവൻ ഒരിക്കലും നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. മറിച്ച് ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗൽ, വാക്ക് മുൻഗണന കടക്കപ്പെട്ടവനാണ് എന്നാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ആ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പല ചർച്ചകളും ഈ വിഷയത്തിൽ കാണാൻ പറ്റും. പിന്നെ അവിടെ കാരണം വളരെ വ്യക്തമായി അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ അല്ലേ. തീർച്ചയായും നൂഹ് നബിയുടെ മകൻ അവൻ ശരിയല്ലാത്തത് പ്രവർത്തിച്ചവനാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിൽ അള്ളാഹുവിനെ നിഷേധിച്ച സ്ത്രീകൾക്ക് ഉദാഹരണമായി, നിഷേധികളായ സ്ത്രീകൾക്ക് ഉദാഹരണമായി ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാരെയാണ് പരിചയപ്പെടുത്തിയത്. അവിടെ പിന്നെ അവരെപ്പറ്റി പറഞ്ഞത് ഫഖാനതാഹുമ, ആ ഭാര്യമാർ അവർ അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ പിന്നെ ഇത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ അല്ല, അത് പിന്നെ ഹഖീഖിയായി തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ അല്ല, അത് നൂഹ് നബിയുടെ ഭാര്യയിൽ ഉണ്ടായ വേറെ ഒരു മകനാണ് എന്നുള്ള ചർച്ചയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത് അത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ തന്നെയാണ്. പക്ഷേ അവനെന്തു ചെയ്തു? അവൻ അള്ളാഹുവിൻ്റെ പ്രവാചകനായ തൻ്റെ പിതാവായ നൂഹ് നബിയെ, നൂഹ് നബിയുടെ വിശ്വാസത്തിനെ എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ അമലിൽ നൂഹ് നബിയുടെ എതിർ ചേരിയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മളെ മുഫസ്സിറുകൾ കൂടുതൽ ശരിയായ രൂപത്തിൽ വിശദീകരിച്ച് നൽകുന്നത്. അല്ലാഹു അലം ബിസ്വവാബ്. ഏതായാലും ഇന്നഹു അമീല ഗൈറ സ്വാലിഹിൻ, കാരണം നൂഹെ നിന്റെ മകൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് പറയാനുള്ളൊരു കാരണമായി അല്ലാഹു ഇവിടെ വ്യക്തമാക്കിയത് ഇന്നഹു, തീർച്ചയായും അവൻ, അമീല അവൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ത്, ഗൈറ സ്വാലിഹിൻ, ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്തതുകൊണ്ട് തന്നെ അവൻ എന്തല്ല, നിന്റെ കൂടെ കപ്പലിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയുള്ള നിന്റെ കുടുംബത്തിൽ പെട്ടവൻ അല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണിക്കപ്പെടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ശരിയായ വിശ്വാസവും ആ വിശ്വാസത്തിൽ പടുത്തുയർത്തപ്പെടുന്ന അമലുകളുമാണ്. ഞാനൊരു പ്രവാചകൻ്റെ മോനാണ്, അല്ലെങ്കിൽ ഞാനൊരു പിന്നെ സ്വഹാബിയുടെ പുത്രനാണ്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഭാര്യയാണ് എന്നുള്ളതൊന്നും പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാനോ ദുനിയാവിൽ അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷിതത്വം കിട്ടാനോ ഉള്ള കാരണമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഈ ആയത്ത്, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഭൂമുഖത്ത് അള്ളാഹു നിയോഗിച്ച ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകൻ്റെ മകൻ കപ്പലിൽ കയറാതെ അവിശ്വാസിയായി അവരുടെ കൂടെ ചേർന്ന് ജീവിച്ചതിൻ്റെ ദുരന്തഫലം അവന് ഭൂമിയിൽ പോലും സുരക്ഷിതത്വം നൽകിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇപ്രകാരം പല സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലേ. പിതൃവ്യൻ അബൂ ത്വാലിബ്, ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബ് 12-ാമത്തെ വയസ്സ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച് എല്ലാ സംരക്ഷണവും നൽകി പോറ്റി വളർത്തിയ അദ്ദേഹം അവസാനം അള്ളാഹുവിൻ്റെ റസൂലിന് ഒരുപാട് ആഗ്രഹമുണ്ടായിട്ട് പോലും വിശ്വാസിയാകാതെ മരണപ്പെട്ടു. നാളെ പരലോകത്ത് അബൂ ത്വാലിബ് നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി റസൂലുള്ളാഹിനെ സ്നേഹിച്ചു, തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ അബൂ ത്വാലിബ് സ്നേഹിച്ചത് അതിരുകളില്ലാത്ത സ്നേഹമാണ്. പക്ഷേ സ്നേഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടില്ല, വിശ്വാസമാണ് അടിസ്ഥാന രക്ഷ എന്ന് നമുക്ക് ആ സംഭവം കൂടി ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ നീ താക്കീതു ചെയ്യണം. ആരെ താക്കീതു ചെയ്യണം? അശീറതക്, നിന്റെ കുടുംബത്തിനെ, അൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത കുടുംബക്കാരെ താക്കീതു ചെയ്യുക. എന്ന അള്ളാഹുവിൻ്റെ വചനം അവതരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ വിളിച്ച് സംസാരിക്കുന്നത് ഹദീസിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. യാ ഫാത്തിമ ബിൻ മുഹമ്മദ് ബിൻ തഖിത്തഅതു കബദി, ഫാത്തിമ നീ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് അല്ലേ, നീ ഉപ്പാൻ്റെ പൊന്നുമോളാണ്, അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ഉപ്പാനോട് നീ നിനക്കാഗ്രഹമുള്ളത് ചോദിച്ചോ, ഉപ്പാൻ്റെ സമ്പത്തിൽ നിന്നോ മറ്റു കാര്യത്തിൽ നിന്നൊക്കെ വാക്ക് ചെയ്തു തരാൻ കഴിയുന്നതൊക്കെ ചെയ്തു തരാൻ ശ്രമിക്കും. പക്ഷേ നാളെ പരലോകത്ത് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാണ് എന്നുള്ളൊരു ഒരു ഒരു കെയർ ഓഫിൽ മാത്രം പരലോകത്ത് കാര്യങ്ങൾ സുരക്ഷിതമാകില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പൊന്നുമോളോട് ഉപദേശിക്കുന്നുണ്ട് അല്ലേ. വല്ലാഹി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ അൻഖിദി നഫ്സകി മിനന്നാർ, അങ്ങനെയാണ് റസൂലുള്ള പറഞ്ഞത്, മോളെ നിന്റെ ശരീരത്തിനെ നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അതായത് അവനാൻ്റെ വിശ്വാസം, ഒരാളെ പരലോകത്ത് രക്ഷപ്പെടുത്തുന്നത് അയാളുടെ ശരിയായ വിശ്വാസവും ആ ശരിയായ വിശ്വാസത്തിൽ ശിർക്കു കലരാത്ത, കുഫർ കലരാത്ത, സ്വച്ഛമായ തെളിഞ്ഞ ഇഖ്ലാസുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന ഇഖ്ലാസുള്ള സൽക്കർമ്മങ്ങൾ അല്ലേ, പ്രവാചകൻ്റെ മാതൃകയുള്ള സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ, അത് രണ്ടുമാണ് സുരക്ഷിതത്വം. അല്ലാതെ നബി കുടുംബമാണ്, റസൂലുള്ളാഹിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകൻ്റെ മകനാണ്, ഭാര്യയാണ് എന്നുള്ളതൊന്നും രക്ഷയല്ല എന്നുള്ളത് നമ്മളെ ആ സംഭവം ബോധ്യപ്പെടുത്തുന്നു. തീർച്ചയായും സൂറത്തുൽ ഹൂദിലെ ഈ വചനവും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ ഈ വചനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. അതായത് അള്ളാഹുവിൽ ശരിയായ വിശ്വാസം, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ ആത്മാർത്ഥമായും സത്യസന്ധമായും പിൻപറ്റൽ, അതിനനുസരിച്ച് അവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ, അത് മാത്രമാണ് ജീവിതത്തിൻ്റെ വിജയവും നല്ല പര്യവസാനവും എന്ന് തീർച്ചയായും ഈ വചനവും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, നൂഹേ ഖാല യാ നൂഹ നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ അല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. കുടുംബം എന്ന് പറയുമ്പോൾ അത് ആദർശ കുടുംബമാണ്, വിശ്വാസത്തിൻ്റെ കുടുംബമാണ്. കാരണം നിന്റെ മകൻ വിശ്വാസിയല്ല, നീ പറഞ്ഞ തൗഹീദിൽ അവൻ വിശ്വസിച്ചിട്ടില്ല, ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും കണിശമായി പ്രചരിപ്പിക്കുന്ന പ്രവാചകന്മാർ, അത് ശക്തമായി പ്രചരിപ്പിച്ച, അത് പ്രബോധനം ചെയ്ത, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ പ്രചാരണത്തിലും ആ വിശ്വാസത്തിലും നിന്റെ മകൻ എത്തിയിട്ടില്ല. മാത്രമല്ല അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളുമില്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ, അല്ലേ, തീർച്ചയായും അവൻ ശരിയല്ലാത്തതാണ് ചെയ്തിട്ടുള്ളത്. ഗൈറു സ്വാലിഹിൻ, സ്വാലിഹായ അമലുകൾ അവൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ശരിയായ വിശ്വാസം സ്വീകരിച്ച് നിന്റെ വിശ്വാസി കുടുംബത്തിലേക്ക് അവൻ എത്തിയിട്ടുമില്ല. ആ വിശ്വാസത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന സൽക്കർമ്മങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ നൂഹ ഫലാത്തസ് അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത ഒരു കാര്യം, അറിവില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഖുർആൻ ഈ ആയത്തിന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് മാലാ തഅലം ആഖിബതഹു, അതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല. വഹൽ യകൂന ഖൈറൻ, അത് ഖൈറായിരിക്കുമോ, ഔ ഖൈറ ഖൈരിൻ, അല്ലെങ്കിൽ ഖൈറല്ലാതിരിക്കുമോ എന്നൊന്നും അതിൻ്റെ പര്യവസാനം എന്താണെന്നുള്ളത് അറിയില്ല അല്ലേ. ഇത് എവിടെയാണ് എത്തിച്ചേരുക, എന്താണ് സംഭവിക്കുക എന്നൊന്നും മുൻകൂട്ടി പ്രവചിച്ചു പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത് നൂഹേ. അങ്ങനെ അറിവില്ലാത്തൊരു കാര്യം അതിൻ്റെ പിറകെ കൂടി സഞ്ചരിച്ചാൽ എന്താ സംഭവിക്കുക, നീ വിഡ്ഢികളുടെ അവിവേകികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, ഇന്നി അഅലുക നൂഹ, നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, എന്ത് അൻതക്കൂന, നീ ആകരുത് എന്ന്, മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ നീ ആകരുത് എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 46-ാമത്തെ ഈ വചനം വളരെ വ്യക്തമാണ്. അള്ളാഹുവിൽ ശരിയായ വിശ്വാസം, ശിർക്കു കലരാത്ത, തൗഹീദിൽ പടുത്തുയർത്തിയ വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന സ്വാലിഹായ അമലുകളുമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിത വിജയം നൽകുന്നത്, ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ. അത് അമ്പിയാക്കളുടെ പാത പിൻപറ്റലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി പിന്തുടരലാണ്. ആ വഴി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇഹലോകത്തു തന്നെ നിന്ദ്യരായിത്തീരും, ആഖിറത്തിൽ കടുത്ത ശിക്ഷയും ഏറ്റു വാങ്ങേണ്ടി വരും എന്ന് നമ്മളെ ഈ ആയത്ത് പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാകുമുല്ലാഹു ഖൈറാ. സൂറത്ത് ഹൂദിലെ 46-ാം വചനത്തിൻ്റെ പ്രാമാണികമായ പഠനമാണ് ഹൃദയവസന്തത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് ശ്രോതാക്കളോട് സംസാരിച്ചത് ജംഷീർ സൊലാഹി. ഹൃദയവസന്തം സമാപിക്കുന്നു.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ടെലിക്വിസ് അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ടെലിക്യൂസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ തവണ ടെലിക്യൂസ് നടത്തുമ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങളും അനുഭൂതികളുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം, വളരെ ചെറിയ മക്കൾ ഖുർആൻ ഓതാൻ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്ത് സമ്മാനം നേടുവാൻ ഉള്ള ആ ഒരു താല്പര്യം മാഷാഅല്ലാ നമ്മൾക്ക് അത് അനുഭവത്തിൽ വരുമ്പോൾ, ഇത്തരം സംരംഭങ്ങൾ അഥവാ പീസ് റേഡിയോ നടത്തുന്ന ഖുർആൻ ടെലിക്യൂസ് പോലെയുള്ള സംവിധാനങ്ങൾ എത്രത്തോളം മാഷാഅല്ലാ ആളുകൾ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇൻഷാഅല്ലാ അധികം സംസാരിക്കാതെ ഇന്നത്തെ ടെലിക്യൂസിൽ നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം.
3: അസ്സലാമു അലൈക്കും.
4: വഅലൈക്കും അസ്സലാം.
3: മാഷാഅല്ലാ, ഇതൊരു പരിചയമുള്ള ശബ്ദമാണല്ലോ. ആരാണ് വിളിക്കുന്നത്? മാഷാഅല്ലാ, ഫഹീമ ഹാഷിർ ഫ്രം മുട്ടിൽ, വയനാട് അല്ലേ? മാഷാഅല്ലാ. അപ്പോൾ പിന്നെ ഫഹീമ ഹാഷിർ എല്ലാ ടെലിക്യൂസിലും പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്, അധികവും കിട്ടാറുണ്ട്, സമ്മാനവും ലഭിക്കാറുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ അവിടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. മാഷാഅല്ലാ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മോളെ വിശേഷമൊക്കെ? മാഷാഅല്ലാ. പിന്നെ നോമ്പ് നോൽക്കുവോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാഅല്ലാ മോള് നമ്മൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം കേട്ടാ. നമ്മളെ പീസ് റേഡിയോ നടത്തുന്ന ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, ഇൻഷാഅല്ലാ. എന്താ മോള് പ്രാർത്ഥിക്കുക? ഏ, ഹലോ, എന്താണ് മോള് പ്രാർത്ഥിക്കുക? അള്ളാഹുവെ, എല്ലാവർക്കും സ്വർഗം കൊടുക്കണേ, പീസ് റേഡിയോ നടത്തുന്ന എല്ലാവർക്കും സ്വർഗം കൊടുക്കണേ, ഞങ്ങളിന്ന് സ്വീകരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും അല്ലേ? ഇൻഷാഅല്ലാ മറക്കരുത് കേട്ടാ. അപ്പൊ നമ്മൾ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ മോളെ, ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന് മോളോട് ഞാന് കുറച്ച് പിന്നെ എന്താ പറയുക, ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന തരത്തിൽ, ഉത്തരം ലഭിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓക്കെ, ഇൻഷാഅല്ലാ ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു. ബാക്കി ചോദിക്കേ.

0: أحده أحد فلا يوشك وثاق أحد يا أيتها النفس مطمئنة.
1: ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബറക്കല്ലാ ഫീക്. ഞാൻ ഒരു ആയത്തിൻ്റെ പകുതിയാണ് ചോദിച്ചത്, അവിടെ നിന്നും ബാക്കി കൃത്യമായിട്ട് ഓതി മോള്. ബറക്കല്ലാ. ഇനി രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇനി ഞാൻ ഒരു ആയത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് പറയുക, അതിനുശേഷമുള്ളത് മോള് ഓതണം. ഓക്കെ, وتواصوا بالمرحمة
0: أولئك أصحاب الميمنة الذين كفروا بآياتنا هم أصحاب المحأمة عليهم نار مؤصدة.
1: അലൈഹിം നാറും സദ, അവിടെയാണ് അത് അവസാനിക്കുക. ഓക്കെ മാഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ, രണ്ടാമത്തെ ചോദ്യത്തിന് മോള് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. ബറക്കല്ലാ ഫീക്. ഇനി ഒരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.

0: അല്ല മോൾ ശ്രദ്ധിച്ചോ, ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആ പിന്നെ അല്ലദീ തീമാലഹു,
1: വളരെ നന്നായിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും മോള് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ വലിയ കുട്ടികളോട് ചോദിക്കുന്നതിനേക്കാൾ പ്രയാസം വരുന്ന തരത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും പിന്നെ നമ്മുടെ ഫഹിമ ഹഷീർ കൃത്യമായിട്ട് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുന്നു. പിന്നെ കൺഗ്രാജുലേഷൻ, ബറക്കല്ലാ. ഇൻഷാ അല്ലാ മോൾക്ക് പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ, വീണ്ടും മോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയാണ് കേട്ടാ. നല്ല മോളാണ്, പാക്കും ഉമ്മാക്കൊക്കെ നല്ല കുട്ടിയായിട്ട് മാറണം. ഓക്കെ, മോള് ഖുർആൻ മുഴുവനായിട്ടും പഠിച്ച് നല്ലൊരു ഹാഫിദത്ത് ആവണം. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം.
1: ഫഹീമ ഹാഷിർ വയനാട് മുട്ടിൽ നിന്നും എൽ കെ ജിയിലാണ് മോള് പഠിക്കുന്നത്. എല്ലാ ടെലിക്യൂസിലേക്കും, പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ടെലിക്യൂസിലേക്ക് അവൾ നിരന്തരം എല്ലാ ആഴ്ചയിലും വിളിക്കുവാൻ ശ്രമിക്കുകയും പരമാവധി അവൾക്ക് അവസരം ലഭിക്കുകയും അതോടൊപ്പം അവൾ സമ്മാനവുമായിട്ടാണ് പോകുന്നതും. വളരെ ചെറിയ മോളാണ്, ഏവർക്കും പ്രോത്സാഹനവുമാണ് അവൾ. ഏതായാലും മൂന്ന് ചോദ്യങ്ങൾക്കും ഇന്നത്തെ ടെലിക്യൂസിലും അവൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് സമ്മാനത്തിന് അർഹയായിരിക്കുന്നു. അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് അടുത്ത കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: നിഹാല ഫൈസൽ.
1: നിഹാല ഫൈസൽ, മാഷാ അല്ലാ. എവിടെയാണ് സ്ഥലം?
2: ചെങ്ങര.
1: ചെങ്ങര, ഓക്കെ. ഏതാ ക്ലാസ്? ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. ഓക്കെ, പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? മാഷാ അല്ലാ. ഏത് പ്രോഗ്രാമാണ് കാര്യമായിട്ടും കേൾക്കുന്നത്? പറഞ്ഞോളൂ, ഏത് പ്രോഗ്രാമാണ്? പിന്നെ ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ പീസ് റേഡിയോ കുറിച്ച് എല്ലാവരോടൊക്കെ പറയണം, നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടാ. നമ്മൾ ഇൻഷാ അല്ലാ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. തയ്യാറായിക്കോളൂ, റെഡിയാണല്ലോ അല്ലേ. നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാന്നറിയോ? ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോളി ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, സൂറത്തുൽ ഗാശിയയിൽ നിന്നും ഞാൻ ഒരു വേർഡ് പറയും, അതിന്റെ ബാക്കി മുതൽ ഓതണം. ഓക്കെ, ഇലൽ ഇബിലി. ഇലൽ ഇബിലി. ഇലൽ ഇബിലി. മനസ്സിലായില്ല? ഇലൽ ഇബിലി. അഫല യൻസുറൂന ഇലൽ ഇബിലി.
2: കൈഫ ഖുലിഖത്.
1: ആ, ഓതിക്കോളൂ.
2: വൈന സമാഇ കൈഫ നുഫിയത്. വൈയൽ ജിബാലി കൈഫ സുഫിയത്.
1: കൈഫ
2: സുഫിയത്.
1: നുസിബത്. പിന്നെ അതിലാണ് വൈലൽ അർദി കൈഫ. കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് ഓതണം. ഖുർആൻ അല്ലേ, വളരെ ഭംഗിയായിട്ട് നല്ല ട്യൂണിൽ ഓതി. ബാക്കി ഓതിക്കോളൂ. വൈലൽ വൈലൽ അർദി കൈഫ. പിന്നെ അത് മോളോതി.
0: അത് ഓതിയത് തന്നെയാണല്ലോ ഓതുന്നത്. ഓക്കെ ഇൻഷാ അല്ലാ.

0: എന്ന മോളാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. വ്യക്തമായിട്ടും അവൾക്ക് ആൻസർ പറയാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായി, അതിനാൽ അവൾക്ക് അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇൻഷാ അള്ളാ അടുത്ത ടെലിക്യുസിൽ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കോളറെ നമ്മൾ കാത്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യുസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? റിദ ജബിൻ ഫാറൂഖ്. എവിടെയാണ് സ്ഥലം?
1: ചങ്ങനാശ്ശേരി.
0: ചങ്ങനാശ്ശേരി. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്?
1: ആറാം ക്ലാസ്സിൽ.
0: ആറാം ക്ലാസ്സിൽ. ഓക്കെ. പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? ഏത് പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതലായിട്ടും കേൾക്കുന്നത്?
1: പീസ് റേഡിയോ.
0: ടെലിക്യുസ് കേൾക്കാറുണ്ടല്ലേ. മാഷാ. ഇതിന് മുമ്പ് മോള് പങ്കെടുത്തിട്ടുണ്ടോ?
1: ഇല്ല.
0: ഇല്ല, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലേ. ഇന്ന് ഇൻഷാ അല്ലാ വിശുദ്ധ ഖുർആനിൽ നിന്നും ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നറിയോ? എവിടെയാണ്? സൂറത്തുൽ ആയല മുതൽ സൂറത്തുൽ നാസ് വരെ. ഈ ഭാഗത്ത് നിന്നും ഇൻഷാ അല്ലാ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
1: ആ, ചോദിച്ചോ.

0: عذابه أحد ولا يوثق وثاقه أحد. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي.
1: മഷാഅല്ലാ, മബ്രൂക്ക്. വളരെ കൃത്യമായ പാരായണമാണ്, നല്ല മഖ്റജാണ്. മഷാഅല്ലാ, ബറകല്ലാ ഫീക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഞാൻ ഇൻഷാഅല്ലാ ഒരു വാക്ക് പറയും, അതിൻ്റെ ബാക്കി മുതൽ ഓതണം. ഓക്കെ.
0: ബൽ തുഅ്സിറൂന.

മഷാല്ലാ മഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ല. ഇനി ഒരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. ഇൻഷാല്ലാ ഇതിനും കൂടെ ഉത്തരം പറഞ്ഞാൽ നല്ലൊരു സമ്മാനം ലഭിക്കും. ഓക്കെ, പീസ് റേഡിയോ നല്ലൊരു സമ്മാനം ഇൻഷാല്ലാ മോൾക്ക് അയക്കുന്നതാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. إن الذين كفروا من أهل الكتاب والمشركين

0: أبدا، رضي الله عنهم ورضوا عنه، ذلك لمن خشي ربه.
1: മാഷാ അല്ലാ, മബ്രൂക്ക്. വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഏറ്റവും നല്ല ഒരു കൃത്യമായിട്ടുള്ളൊരു പാരായണമാണ് അൽഹംദുലില്ലാ കേൾക്കാൻ സാധിച്ചത്. വളരെ നല്ല കാര്യം. റിദ ജബിൻ ഫാറൂഖ്, മാഷാ അല്ലാ. മോള് ഖുർആൻ ഇതിനു മുമ്പ് എവിടെ നിന്നെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ?
0: മദീനത്തുനിന്ന് പഠിച്ചു.
1: മാഷാ അല്ലാ.

0: ആ അൽഹംദുലില്ല, അത് പാരായണത്തിൽ കാണുന്നുണ്ട്. അൽഹംദുലില്ല, കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഖുർആൻ മുഴുവനായിട്ടും പഠിച്ചിട്ടുണ്ടോ? ആ മാഷാ അല്ലാ, ബറക്കല്ലാ ഫീക്. നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ, മുറാജ നന്നായിട്ട് നടത്തണേ. ഓക്കെ, ഇൻഷാല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. പീസ് റേഡിയോ ഇൻഷാല്ലാ നല്ലൊരു സമ്മാനം ലഭിക്കും, നൽകുന്നതാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന റിദ ജബിൻ ഫാറൂഖ്, മാഷാ അല്ലാ, കൃത്യമായ അവതരണം, നല്ല ശബ്ദമാധുര്യത്തോടുകൂടി അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു അൽഹംദുലില്ല. വളരെ നല്ല മഹ്റജും തജ്വീദും ഒക്കെ അവളെ പാരായണത്തിൽ ഇപ്പോൾ തന്നെ കാണുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി നമ്മൾ അടുത്ത കോളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
1: അബ്ദുറഹീം.
0: അബ്ദുറഹീം, മാഷാഅല്ലാ. എവിടെ മോനെ വീട്?
1: മക്കരപ്പറമ്പ.
0: മക്കരപ്പറമ്പ, ഓക്കെ. ഏത് ക്ലാസ്സിലാ?
1: മൂന്ന്.
0: മൂന്നാം ക്ലാസ്. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് ടെലിക്വിസിൽ സൂറത്തുൽ അഅ്‌ല മുതൽ എവിടെ വരെ ചോദിക്ക?
1: ആ
0: എത്ര ചോദ്യങ്ങളാണ് ഉണ്ടാവുക? ഓക്കെ ഇൻഷാല്ലാ. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ എന്താണ് മോന് കിട്ടുക ഇൻഷാല്ലാ? സമ്മാനം ഇൻഷാല്ലാ. പീസ് റെഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ, ഒക്കെ പഠിച്ച് റെഡി ആയിരിക്കും അല്ലേ? അവിടെ ബാക്കിൽ സംസാരിക്കുന്ന ആളുകളോട് ഒന്ന് കുറച്ച് മാറി നിൽക്കാൻ പറയട്ടാ. ഹലോ, ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ശ്രദ്ധിച്ചോളൂ. യതീമൻ ദമ ഖുറബ ഔ മിസ്കീനൻ ദമത് റബ
1: ثم كان من الذين آمنوا وتواصوا بالحق وتواصوا بالصبر
0: ثم كان من الذين آمنوا
1: ثم كان من الذين آمنوا
0: ودي كله شريانا
1: ثم كان الذين آمنوا وتواصوا بالمرحمة
0: വളരെ നന്നായിട്ടുണ്ട് മോനെ, അൽഹംദുലില്ലാഹ്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, കദബത് സമൂദ്, ഇതിന്റെ ബാക്കി ഓദിക്കേ.
1: കദബത് സമൂദ് ബിന്നുദ ഫഖാലു. കദബത് സമൂദ് ബിന്നുദ
0: അല്ലേ, അത് സൂറത്ത് മാറിപ്പോയി.
1: കദബത് ഖബ്ലഹും ഖൗമു നൂഹ്,
0: അത് സൂറത്ത് നമ്മള് അമ്മ ജുസ്ലെ അവസാന ഭാഗല്ലേ ചോദിക്കുന്നത്. കദബത് സമൂദ് ബിതഖ്‌വാ.
1: കദബത് സമൂദ്
0: كذبت ثمود بتغواها
1: إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فأكروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها
0: ما شاء الله. വളരെ നന്നായിട്ടുണ്ട്, രണ്ടാമത്തെ ചോദ്യത്തിനും കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു. ഇനി ഒരു ചോദ്യമാണ് ബാക്കിയുള്ളത്, മോന് ശ്രദ്ധിച്ച് കേൾക്കണം. ചോദിക്കുന്ന ചോദ്യം ഏത് സൂറത്തിലായിരിക്കും, ഏത് ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത്, അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ധാരണയിൽ കൊണ്ടുവരണം, ഓർമ്മിച്ചെടുക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ, അവസാനത്തെ ചോദ്യമാണ്
1: കേട്ടോ.
0: أرأيت إن كان على

0: ഓക്കെ, മതി മോനെ. മാഷാ അല്ലാ, വളരെ നന്നായിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും അബ്ദുറഹീം ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാ പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഇതുപോലെ എല്ലാ ടെലികിസിലും പങ്കെടുക്കുവാൻ വേണ്ടി മോനെ ശ്രമിക്കണം. നിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയണം, അവരെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കണം കേട്ടാ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മക്കരപ്പറമ്പിൽ നിന്നും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അബ്ദുറഹീം അവസാനത്തെ കോളറായിരുന്നു. മാഷാ അല്ലാ, മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ആൻസർ പറഞ്ഞ് സമ്മാനത്തിന് അർഹനായിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓരോ അവതരണവും ചെറിയ ചെറിയ മക്കൾ വിളിക്കുന്നത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹരാവുമ്പോൾ എത്ര സന്തോഷമാണ് അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കുമൊക്കെ ഉണ്ടാവുക. ഇത്തരം ഒരു സംരംഭം നമ്മൾ നമ്മളെ മക്കളെക്കൊണ്ടൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുപ്പിക്കുവാൻ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഖുർആൻ ടെലികിസ്, അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: هي الحبيبة والمختار
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
6: بسم الله الرحمن الرحيم
7: إن الله لا يغفر أن يشرك به إن الله لا يغفر

0: اليتامى بالقسط، وما تفعلوا من خير فإن الله كان به عليما.
1: അഹ്സൻതു യാനി. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ നാലാം അധ്യായം സൂറ നിസായിലെ 116 മുതൽ 127 കൂടി വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അനീസ് അൽ ഇമാദ്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 5 116 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ഗസ്സാലി.
1: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ പ്രാർത്ഥനാ പഠനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ല പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നും വന്ന ചില ദുആകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഏറ്റവും പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു പ്രാർത്ഥനയുമായി നമ്മളോടൊപ്പം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ ചേരുകയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്ത് പ്രാർത്ഥന എന്നോണം അള്ളാഹു പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് അറിയിച്ചു തന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തല്ലാഹു വഅസ്ലിഹ് ലീ ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇതിൻ്റെ അർത്ഥം, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഔസിഅനി നീ എനിക്ക് പ്രചോദനം നൽകണമേ, അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദൈ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും, അതുപോലെ നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ റബ്ബേ. എന്റെ സന്തതികളിൽ എനിക്ക് നീ നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. ഇന്നീ തുബുത്തു ഇലൈക്ക വ ഇന്നി മിനൽ മുസ്ലിമീൻ. ഇന്നീ തുബുത്തു ഇലൈക്ക, തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം. ആയത്ത് ആവർത്തിക്കാം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ റബ്ബി ഔസിഅനി റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അൻ അഷ്കുറ നിഅമതക അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ അല്ലതീ അൻഅംത അലയ്യ അല്ലതീ അൻഅംത അലയ്യ وعلى والدي التي انعمت علي وعلى والدي ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا وان اعمل صالحا وان اعمل صالحا تر الله واصلح لي في ذريتي تر الله واصلح لي في ذريتي وان اعمل صالحا تر الله واصلح لي في ذريتي وان اعمل صالحا تر الله وان اعمل صالحا تر الله وان اعمل صالحا تر الله واصلح لي في ذريتي واصلح لي في ذريتي وان اعمل صالحا تر الله واصلح لي في ذريتي ربي اوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا تر الله وأصلح لي في ذريتي إني تبت إليك إني تبت إليك إني تبت إليك وإني من المسلمين وإني من المسلمين وإني تبت إليك وإني من المسلمين ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وان اعمل صالحا تر الله واصلح لي في ذريتي اني تبت اليك واني من المسلمين ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا تر الله واصلح لي في ذريتي اني تبت اليك واني من المسلمين ايه ജീവിതത്തിൽ മനപാഠമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇത് മനഃപ്പാഠമാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാകല്ലാഹു ഖൈറ. പ്രാർത്ഥനകൾ പലപ്പോഴും പല പ്രതിസന്ധികളെയും നീക്കിത്തരാൻ നമ്മേറെ സഹായിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് ദുആകൾ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി വിശുദ്ധ ഖുർആനിൽ വന്ന ചില ദുആകൾ പ്രാർത്ഥനകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും അബദ്ധങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് അത്തഹ്സീൻ പരിപാടിയിലൂടെ. സൂറത്തുൽ കഹ്ഫിലെ വചനമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുന്നത്. സംസാരിക്കുന്നത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന സാധാരണ അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ 26 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ 27, 28 ആയത്തുകൾ നമുക്ക് പഠിക്കാം.

സൂറത്തുൽ കഹ്ഫിലെ 27-ാമത്തെ ആയത്ത്. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക് പാരായണത്തിൽ വത്ലു മാ ഊഹിയ ഇലൈക എന്ന് പറയരുത്. അവിടെ തായിനെ കലകല ചെയ്യുന്നു, അതുപോലെ ഊഹിയ എന്നത് ഹാഇൻ്റെ മഖ്റജു മാറുന്നു. അങ്ങനെ വത്ലു മാ ഊഹിയ എന്നാവുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്. ഇവിടെ മിൻ കിതാബി സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെ വത്ലു മാ ഊഹിയ മദ് മുൻഫസിലാണ്. ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വലൻ തജിദ മിൻ ദൂനി ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുൽതഹദ മുൽതഹദ മദ് ഇവദ് ദാലിനെ, അവിടെ തൻവീനാണ്, തൻവീനിൽ വഖഫ് ചെയ്യുന്നു. മദ് ഇവദ് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. 28-ാമത്തെ ആയത്തിൽ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശിയ്യി യുരീദൂന വജ്ഹ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദവാതി അല്ലെങ്കിൽ ബിൽഗദാതി വൽഅശിയ്യി യുരീദൂന വജ്ഹ. തെറ്റുകൾ വസ്ബിർ എന്നതിനെ വസ്ബിർ എന്നാണ് സ്വാദ് മാറി സീനാവുന്നു, റായിനെ തഫ്ഹീം ചെയ്യുന്നു, കനപ്പിക്കുന്നു. ആയതിനാൽ വസ്ബിർ നഫ്സക റായിനെ തർക്കീഖാണ് ചെയ്യേണ്ടത്, റായിനെ കനപ്പിക്കാൻ പാടില്ല, നേർപ്പിക്കണം. മഅല്ലദീന യദ്ഊന ഐന് മാറി യദ്ഊന എന്നാവുന്നതും തെറ്റാണ്. റബ്ബഹും ബിൽഗദാതി, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ബിൽഗദാതി എന്നുള്ളത് ബിൽഗദവാതി എന്ന് ഓതരുത്. അവിടെ ബിൽഗദ വാത്തി അഥവാ വാന് തൊട്ട് മുകളിൽ ഒരു കുത്തനെ നിൽക്കുന്ന ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. അതുകൊണ്ട് ചില ആളുകൾ അത് വാവിനെ നീട്ടാനാണോ എന്ന് കരുതും. അങ്ങനെ ബിൽഗദാതി എന്ന് പറയേണ്ടതിന് പകരം ബിൽഗദവാതി എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, ബിൽഗദാതി എന്നാണ്. വൽ അശിയ്യി യുരീദൂന വജ്ഹ, വഖഫ് ചെയ്യുമ്പോൾ വജ്ഹ. വല തഅദു ഐനാക അൻഹും, ഇവിടെയും വല തഅദു, ഈ തഅദു എന്നുള്ള പദം കൂടുതൽ ശ്രദ്ധിക്കണം. വല തഅദു എന്ന് ഐന് മാറി ഹംസയാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വല തഅദു എന്നുള്ളത് വല തഅദു എന്നാവരുത്. വല തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. ഇവിടെ സീനത്തൽ ഹയാത്തി ദുനിയ, നോക്കൂ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, വാവുമേൽ ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. പക്ഷേ ഹയാത്തി ദുന്യ എന്ന് ധാരാളം കേട്ട് പരിചയമുണ്ട്, ആയതിനാൽ അവിടെ ഹയവാത്തി എന്ന് പറയില്ല. അതുകൊണ്ട് മുകളിൽ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുരീദു സീനത്തിൽ ഹയാത്തി ദുന്യ വല തുതിഉ മൻ അഗ്ഫൽന ഖൽബഹു. ഇവിടെ മൻ അഗ്ഫൽന ഖൽബഹു എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ടും വല തുതിഉ മൻ അഗ്ഫൽന എന്നാവും. വല തുതിഉ മൻ അഗ്ഫൽന മൻ അഗ്ഫൽന നൂനിനെ കൊണ്ട് വായിക്കും. മൻ അഗ്ഫൽന ഹംസ നഷ്ടപ്പെടും. അങ്ങനെ മൻ അഗ്ഫൽന നൂനിന് ശബ്ദ് വരുന്നു, ഹംസ നഷ്ടപ്പെടുന്നു, ധാരാളം അബദ്ധങ്ങൾ അങ്ങനെ വരുന്നു, ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വല തുതിഉ വല തുതിഉ ഐനും ഒക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. വല തുതിഉ മൻ അഗ്ഫൽന ഖൽബഹു മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന അൻ ദിക്രിന ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ ദിക്രിന കാഫിനെ കൽക്കലയും ചെയ്യരുത്, ദിക്രിന അല്ല ദിക്രിന. വത്തബ ഹവാഹു വകാന അംറുഹു ഫുറുത. ഇവിടെ അംറുഹു മീമിന് അംറുഹു എന്നുള്ള പദം, തൊട്ട് മുൻപും പറഞ്ഞു അംറുഹു സൂറത്തുൽ മസദിലെ പോലെ അംറുഹു എന്ന് മീം മാറി ബാ വരുന്ന ഒരു ശബ്ദം ധാരാളം ആളുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റും.
അതും ശ്രദ്ധിക്കണം. അംറുഹു ഫുർത്താ, ഫുർത്താ, ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റം, മേലെ മുൻപല്ലിൻ്റെ മുരട്, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ള ആ ഇത്തുബാഖ് എന്ന സിഫത്ത് കൃത്യമായാലേ ത്വാഇൻ്റെ മഖ്റജ് അല്ലെങ്കിൽ ആ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. ഫുർത്താ ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഈ ഭാഗം ഓതാം.

0: واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا.
1: സൂറത്തുൽ കഹ്ഫിലെ 27-28 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. തജ്വീദ് നിയമങ്ങളോടൊപ്പം പാരായണത്തിൽ അബദ്ധങ്ങളില്ലാതെ കൃത്യമായി പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ.
3: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.

അടുത്തതായി കിഡ്സ് ടൈം. സൂറത്തുൽ അഹ്ഖാഫ് 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാ. ഇപ്പോൾ നാം ശ്രവിച്ചത് കിഡ്സ് ടൈം സൂറത്തുൽ അഹ്ഖാഫിൽ നിന്നുള്ള 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം, പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം, പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അംബിയ 83 മുതൽ സൂറത്തു അന്നൂർ 20 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് നബിൽ അറിഫായ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തു അംബിയ 83 മുതൽ സൂറത്തു 520 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് الشيخ نبيل الرفاعي.
1: هذا القرآن يوحدنا لطريق الخير.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യകാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി ആരോഗ്യ ചിന്തകൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി, സൂറ നഹൽ 89-ാമത്തെ വചനം.
2: വചനം 89. വയൗമ, ദിവസം. നബഅഥു, നാം എഴുന്നേൽപ്പിക്കുന്നു, അയക്കുന്നു, നിയോഗിക്കുന്നു. ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും. ഷഹീദൻ, ഒരു സാക്ഷിയെ. അലൈഹിം, അവരുടെ മേൽ. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിൽ നിന്ന്. അവരിൽ നിന്നു തന്നെ. വജിഇന, നാം വരുകയും ചെയ്യും. ബിക, നിന്നെക്കൊണ്ട്. ഷഹീദൻ, സാക്ഷിയായി. അലഹ ഉലായി, ഇക്കൂട്ടരുടെ മേൽ. വനസ്സൽന, നാം ഇറക്കുകയും ചെയ്തു. അലൈക, നിനക്ക്. നിന്റെ മേൽ. അൽ കിതാബ, വേദഗ്രന്ഥം. തിബ്യാനൻ, വിവരണമായിട്ട്. ലിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. വഹുദൻ, മാർഗദർശനമായും. വറഹ്മതൻ, കാരുണ്യമായും. വബുഷ്റ, സന്തോഷവാർത്തയായും. ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക്.

0: എല്ലാ സമുദായത്തിൽ നിന്നും അവരിൽ നിന്നു തന്നെ അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. നബിയെ, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുന്നതുമാണ്. എല്ലാ കാര്യത്തിനും വിവരണമായിക്കൊണ്ട് നിന്റെ മേൽ നാം വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായിക്കൊണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു.
1: ഓരോ സമുദായത്തിലെയും നബിമാർ തങ്ങളുടെ പ്രബോധനത്തെ സംബന്ധിച്ച് തങ്ങളുടെ സമുദായം എന്തു നിലപാട് സ്വീകരിച്ചുവെന്ന് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഈ സമുദായത്തിനും സാക്ഷിയായി വരും. ആ സാക്ഷ്യം തങ്ങൾക്കു എതിരാകാതിരിക്കുവാൻ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അല്ലാഹു ഉണർത്തുന്നു. ഈ വിഷയം സൂറത്ത് നിസാ 41 അല്ലാഹു ഉണർത്തിയിട്ടുണ്ട്. അതിലെ വാചകം ഇതാണ്:

0: എല്ലാ സമുദായത്തിൽ നിന്നും നാം ഓരോ സാക്ഷിയെ കൊണ്ടുവരുകയും ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ സ്ഥിതി? ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നതു നന്നായിരിക്കും. അന്നത്തെ ദിവസം രക്ഷ കിട്ടുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷ്യം അനുകൂലമായിരിക്കുവാനുമുള്ള ഏക മാർഗം അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിക്കലാണല്ലോ. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ഖുർആൻ അവതരിപ്പിച്ച കാര്യവും ഉണർത്തിയിരിക്കുന്നത്. ഖുർആന്റെ സവിശേഷതകളായി ഇവിടെ എടുത്തു കാട്ടിയത് നാലു കാര്യങ്ങളാകുന്നു. ഒന്ന്, തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും വിവരണമാണത്. അതായത് നന്മകൾ സമ്പാദിക്കുവാനും തിന്മകളിൽ നിന്ന് ഒഴിവായിരിക്കുവാനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ സവിസ്തരം വിവരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സാരം. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, മാ ഫർറത്ന ഫിൽ കിതാബി മിൻ ഷൈ, സൂറ അൽ അൻആം, ഈ ഗ്രന്ഥത്തിൽ നാം യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അധ്യായം 6 വചനം 38. 2, വഹുദൻ, മാർഗദർശനവുമാണത്. അതായത് ദുർമാർഗത്തിൽ പതിക്കാതെ സന്മാർഗത്തിൽ ചരിക്കുവാൻ വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണത്. 3, വറഹ്മതൻ, കാരുണ്യവുമാണത്. അതെ, മനുഷ്യർ ദുർമാർഗത്തിലകപ്പെട്ടു ശിക്ഷാർഹരായി തീരാതിരിക്കുവാനും അവർക്കു മോക്ഷവും വിജയവും കൈവരുവാനും വേണ്ടി അവരുടെ നേരെയുള്ള കാരുണ്യം നിമിത്തം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനുഗ്രഹമാണത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. അധ്യായം 21 വചനം 107. പക്ഷേ അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ മാർഗദർശനം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കു മാത്രമേ അനുഗ്രഹം ആസ്വദിക്കുവാൻ ഭാഗ്യമുണ്ടായിരിക്കുകയുള്ളൂ. അവരത്രേ മുസ്ലിങ്ങൾ. 4, വബുഷ്റാ ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമാണ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷവാർത്തയായിരിക്കുകയില്ല, താക്കീതു മാത്രമായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാകുന്നു. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണ്. തിബിയാനൻ ലിക്കുല്ലി ഷൈൻ എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യ സമുദായത്തിൽ കാലാകാലം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളുടെയും വിധി സവിസ്തരം ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഖുർആനിൽ വ്യക്തമായി പ്രസ്താവിക്കപ്പെടാത്ത എല്ലാ കാര്യവും മനുഷ്യനു അവന്റെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാമെന്നോ ധരിച്ചുകൂടാ. ഖുർആൻ എല്ലാ കാര്യത്തിന്റെയും വിവരണമാണെന്നു ഇവിടെയും എല്ലാ കാര്യവും നാം ശരിക്കു വിശദീകരിച്ചിരിക്കുന്നുവെന്ന് സൂറത്ത് ഇസ്രാ 12 അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം ആവശ്യമായ എല്ലാ കാര്യവും സവിശദം അതിൽ വിവരിച്ചിട്ടുണ്ട് എന്നത്രേ. ഇതുമൂലം അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ വിവരണം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിപ്രകാരമാകുന്നു. 1, വളരെയധികം വിഷയങ്ങൾ വ്യക്തമായ ഭാഷയിൽ തന്നെ സവിശദം ഖുർആൻ വിവരിച്ചിരിക്കുന്നു. തൗഹീദ്, ഷിർക്ക്, പരലോക ജീവിതം എന്നിങ്ങനെ മൗലിക പ്രധാനങ്ങളായ വിഷയങ്ങൾ തുടങ്ങി വുളു, തയമ്മും, അനന്തരാവകാശ നിയമങ്ങൾ എന്നിങ്ങനെ കർമാനുഷ്ഠാനപരമായ ഏതാനും കാര്യങ്ങൾ വരെ പലതും അതിൽ ഉൾപ്പെടുന്നു. 2, ഖുർആൻ വിഭാവനം ചെയ്യുന്ന തത്വങ്ങളെയും അതിലെ ഉപദേശ നിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കി വളരെയധികം കാര്യങ്ങൾ വാക്കുമുഖേനയും പ്രവൃത്തി മുഖേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും വിവരിച്ചു തന്നിരിക്കുന്നു. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അഥവാ ചര്യ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നല്ലതായ മാതൃകയുണ്ട്. അധ്യായം 33 വചനം 21 എന്നും മറ്റുമുള്ള ഖുർആൻ വചനങ്ങൾ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് ഖുർആനും അതോടൊപ്പം അത്രയും നൽകപ്പെട്ടിരിക്കുന്നു, ദാവൂദ് എന്ന് തിരുമേനി അരുളി ചെയ്തതും അതാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പിൻപറ്റൽ തന്നെയാണുതാനും. അള്ളാഹു പറയുന്നു, മയ്യുത്തഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആർ റസൂലിനെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞു. അധ്യായം 4 വചനം 80. ചെറുതും വലുതുമായി ലോകാവസാനം വരെയുണ്ടാകുന്ന സകല കാര്യങ്ങളും ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ലെന്നും അത് പ്രായോഗികമല്ലെന്നും വ്യക്തമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുവാനും റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതും. 3, ഇനി ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വിധി പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത വല്ല വിഷയവും നേരിടുമ്പോൾ ആ രണ്ടിലും വ്യക്തമാക്കപ്പെട്ട തത്വങ്ങൾ, നിർദ്ദേശങ്ങൾ, സൂചനകൾ ആദിയായവയെ അടിസ്ഥാനമാക്കി അർഹതയും പ്രാപ്തിയുമുള്ള ആളുകൾ അവയിൽ നിന്നും കണ്ടുപിടിച്ചു അവയ്ക്ക് പരിഹാരം കാണാവുന്നതാകുന്നു. ഇതാണ് ഇജ്തിഹാദ്, അൽ ഇജ്തിഹാദ് എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നത്. ഇതു സംബന്ധിച്ച് കൂടുതൽ വിസ്തരിക്കുവാൻ ഇവിടെ സൗകര്യമില്ല. അതിനു അതിൻ്റെതായ പ്രത്യേക ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടതാണ്. ഖുർആൻ എല്ലാ കാര്യത്തിന്റെയും വിവരണവും വിശദീകരണവുമാണ് എന്ന് പറഞ്ഞതിന്റെ ബാഹ്യാർത്ഥം മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഖുർആൻ മാത്രമേ മുസ്ലിങ്ങൾ പ്രമാണമായി അംഗീകരിക്കേണ്ടതുള്ളൂവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മറ്റും ഇസ്ലാമിന്റെ പ്രമാണമല്ലെന്നുമൊക്കെ ചില പിഴച്ച കക്ഷികൾ വാദിച്ചു വരാറുണ്ട്. അവരുടെ വാദപ്രകാരം ഇസ്ലാമിക നിയമങ്ങൾക്ക് രൂപം നൽകുന്ന പക്ഷം നമസ്കാരം, സകാത്ത് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്ക് പോലും ഒരു നിശ്ചിത രൂപമോ നിയമവ്യവസ്ഥയോ ഉണ്ടായിരിക്കുവാൻ നിവൃത്തിയില്ലാതെ വരും. അടിക്കുറിപ്പ്: മർഹൂം ഡോക്ടർ മുസ്തഫ സബായിയുടെ അസ്സുന്ന വ മക്കാനത്തുഹ ഫിത്ത ശരീഇൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വേണ്ടതുപോലെ വിവരിച്ചു കാണാം. നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിൻ്റെ സ്ഥാനവും എന്ന പേരിൽ ഈയുള്ളവൻ അതിനെ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുമുണ്ട്. അൽഹംദുലില്ല. നമസ്കാരം എന്നു പേർ പറയപ്പെടാവുന്ന വല്ല കർമ്മരൂപവും എപ്പോഴെങ്കിലും ആചരിച്ചാൽ നമസ്കാരത്തിന്റെ കടമ തീർന്നുവെന്നും സകാത്ത് എന്ന് പറയപ്പെടാവുന്ന വിധം വല്ലതും ചിലവഴിച്ചാൽ ആ കടമയും തീർന്നുവെന്നുമായിരിക്കും ഫലത്തിൽ ആ വാദത്തിന്റെ അർത്ഥം. ചുരുക്കത്തിൽ, മതപരമായ തനി അരാജകത്വത്തിലേക്കുള്ള ക്ഷണമാണ് അതെന്നു അല്പം ബുദ്ധിയും ശകലം സത്യവിശ്വാസവുമുള്ള ആർക്കും മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. മാത്രമല്ല, ആ വാദികൾ പോലും പ്രമാണമായി അംഗീകരിക്കുന്ന വളരെയേറെ ഖുർആൻ വചനങ്ങൾക്ക് യാതൊരു നിലയും വിലയുമില്ലാതാക്കുന്ന ഒരു വാദമാണത്. മഅദല്ലാ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൽ നിന്നും സൂറത്തുൻ നഹൽ 89-ാമത്തെ വചനമാണ് വിശദീകരിച്ചു നൽകിയത്.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി, പ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ തഫ്സീറിൻ്റെ ഭാഷാന്തരം നേർപഥം വാരികയ്ക്കായി ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം രചിച്ചതിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ സഅദി ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് സൂറ ഫലഖ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. തഫ്സീർ സഅദിയുടെ പരിഭാഷയെ, വിശദീകരണത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ തഫ്സീർ സഅദിക്ക് മലയാളത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപഥം വാരികയിൽ എഴുതുന്ന അതിൻ്റെ വിശദീകരണവും അർത്ഥവുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 114 അധ്യായം സൂറത്തു നാസ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 113 അധ്യായം സൂറത്തുൽ ഫലഖ് എന്ന അധ്യായമാണ്. ആദ്യമായി നമ്മൾ സൂറത്തുൽ ഫലഖ് അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുകയാണ്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
7: ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്.

0: വളരെ ആസ്വാദ്യകരവും മധുരതരവുമായ രൂപത്തിലാണ് സൂറത്തുൽ ഫലഖിൻ്റെ ആയത്തുകളെ പാരായണത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ ഫലഖിലെ ഓരോ വാക്കുകളുടെയും ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഖുൽ, നബിയെ, നീ പറയുക. അഊദു, ഞാൻ ശരണം തേടുന്നു, രക്ഷ തേടുന്നു, അഭയം തേടുന്നു, കാവൽ തേടുന്നു. ബിറബ്ബി, റബ്ബിനോട്, റബ്ബിൽ. അൽ ഫലഖ്, പുലരിയുടെ അഥവാ പ്രഭാതത്തിൻ്റെ. മിൻ ശരി മാ, യാതൊന്നിൻ്റെ കെടുതിയിൽ നിന്ന്, തിന്മയിൽ നിന്ന്. ഖലഖ, അവൻ സൃഷ്ടിച്ച. വമിൻ ശരി, കെടുതിയിൽ നിന്നും. ഗാസിഖിൻ, ഇരുട്ടിയ രാത്രിയുടെ. ഇസാ വഖബ, അത് മൂടി വരുമ്പോൾ, മൂടിയാൽ. വമിൻ ശരി, കെടുതിയിൽ നിന്നും. അന്നഫാസാത്തി, ഊത്തുകാരുടെ, ഊത്തുകാരികളുടെ അഥവാ മന്ത്രം നടത്തുന്നവരുടെ. ഫിൽ ഉഖദി, കെട്ടുകളിൽ. വമിൻ ശരി, കെടുതിയിൽ നിന്നും. ഹാസിദിൻ, അസൂയ വെക്കുന്നവൻ്റെ. ഇദാ ഹസദ്, അവൻ അസൂയ വെക്കുമ്പോൾ, അസൂയപ്പെട്ടാൽ. 113 അധ്യായം സൂറത്തുൽ ഫലഖിൻ്റെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് നാം ശ്രദ്ധിച്ചത്. അതിലെ ഓരോ ആയത്തുകളെയും ആയത്തു വൈസായി അതിൻ്റെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ ആയത്തുകളെയും അതിൻ്റെ മുഴുവൻ അർത്ഥമായി, അർത്ഥം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം.
1: പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന്. ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതിയിൽ
2: നിന്നും.
1: കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ
2: നിന്നും.
1: അസൂയാലു, അസൂയപ്പെടുമ്പോൾ അവന്റെ കെടുതിയിൽ
0: നിന്നും. ഇപ്പോൾ സൂറത്തുൽ ഫലഖിലെ ആയത്തുകളുടെ അർത്ഥം നാം കേട്ടുകഴിഞ്ഞു. ഓരോരുത്തരും അത് മനഃപ്പാഠമാക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതോടൊപ്പം ഇൻഷാല്ലാ ഇനി നമ്മൾ കേൾക്കുന്നത് ഈ ആയത്തുകളെ അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ വിശദീകരണം തഫ്സീർ സഅദിയിൽ എപ്രകാരമാണോ വന്നിട്ടുള്ളത് അതിനെ അടിസ്ഥാനമാക്കി ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപഥം വാരികയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ വിശദീകരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വിശാലമായിരിക്കുന്ന അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ഖുൽ, പറയുക. രക്ഷ തേടിക്കൊണ്ട് പറയുക എന്നർത്ഥം. അഊദു, ഞാൻ രക്ഷ തേടുന്നു, ഞാൻ അഭയം ചോദിക്കുന്നു, ഞാൻ സുരക്ഷ ചോദിക്കുന്നു എന്നതാണ് ഉദ്ദേശം. ബിറബ്ബിൽ ഫലഖ്, വിത്തുകളെയും ധാന്യങ്ങളെയും പിളർത്തുന്നവൻ, പ്രഭാതത്തെ പിളർത്തി ഉണ്ടാക്കുന്നവൻ. മിൻ ഷെറിമാ ഖലഖ്, ജീവികൾ, ജിന്ന്, മനുഷ്യൻ തുടങ്ങി അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അവയിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് സ്രഷ്ടാവിനോട് രക്ഷ തേടുന്നു. പൊതുവായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടിയ ശേഷം ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്നും രക്ഷ തേടുന്നതിനെക്കുറിച്ചാണ് തുടർന്നു വരുന്നത്. വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, അതായത് രാത്രി മനുഷ്യരെ മൂടുമ്പോൾ അതിലുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും. കാരണം ഉപദ്രവകാരികളായ ജീവികളും മറ്റു ജന്തുക്കളും ധാരാളമായി രാത്രിയിൽ വ്യാപിക്കുന്നു. വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, മാരണം ചെയ്യുന്നതിന് വേണ്ടി കെട്ടുന്ന കെട്ടുകളിൽ ഊതി അത് തങ്ങളുടെ മാരണത്തിന് ഉപയോഗിക്കുന്നവരുടെ, അതായത് മന്ത്രവാദികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എന്നതാണ് അർത്ഥമാക്കുന്നത്. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയപ്പെടുന്നവൻ്റെ കെടുതിയിൽ നിന്നും. മറ്റൊരാളുടെ അനുഗ്രഹം നീങ്ങിക്കാണാൻ ഇഷ്ടപ്പെടുന്നതാണ് അസൂയ. അതിനായി അവനാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളിലും അവൻ പരിശ്രമിക്കുന്നു. അതിനാൽ അവൻ്റെ കുതന്ത്രങ്ങളെ നിഷ്ഫലമാക്കാനും അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിനോട് രക്ഷ തേടൽ അനിവാര്യമാണ്. അൽഹാസിദ് എന്നതിൽ കണ്ണേറും ഉൾപ്പെടും. ചീത്ത മനസ്സും ദുഷ്പ്രകൃതിയും ഉള്ള അസൂയക്കാരനിൽ നിന്നല്ലാതെ കണ്ണേറുണ്ടാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, ഈ അധ്യായം പൊതുവായും പ്രത്യേകമായും ഉള്ള എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ തേടുന്നതിനെ ഉൾക്കൊള്ളുന്നതാണ്. ഉപദ്രവം ഭയപ്പെടേണ്ട യാഥാർത്ഥ്യമുള്ള ഒന്നാണ്. മരണമെന്നതിനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും രക്ഷ തേടണമെന്നതിനും ഇതിൽ തെളിവുണ്ട്.
0: കഴിഞ്ഞ എപ്പിസോഡിൽ 114 അധ്യായം സൂറത്തുന്നാസിലെ മുഴുവൻ വിശദീകരണങ്ങളും അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 113 അധ്യായം സൂറത്തുൽ ഫലഖിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ കൃത്യമായ പാരായണവും നമ്മൾ കേട്ടുകഴിഞ്ഞു. മറ്റൊരവസരത്തിൽ ഈ സൂറത്തിൻ്റെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ ആശയങ്ങളോ ഒക്കെ മനസ്സിലാക്കാൻ വീണ്ടും കേൾക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഇൻഷാല്ലാ വീണ്ടും നമുക്കത് കേൾക്കാനുള്ള അവസരം പീസ് റേഡിയോയിൽ ലഭ്യമാണ്. കേൾവിക്കാർ മനസ്സിലാക്കിയതുപോലെ തന്നെ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷനിൽ വീണ്ടും അത് നമുക്ക് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരമുണ്ടാകും. അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിന് വേണ്ടി ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി ബഹുമാന പണ്ഡിതൻ അബ്ദുറഹ്മാൻ ബിൻ നാസുർ അസ്സഅദിയുടെ തഫ്സീറിന്റെ ഭാഷാന്തരത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത്.
5: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 393 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: وله الحكم وإليه ترجعون.
1: ബാരക് അല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 393-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1,000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, tune to reality.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വെസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100-ക്കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന നമ്മുടെ ഈ പരമ്പരയിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വച്ചതിൻ്റെ ചുരുക്കം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഥവാ തജ്വീദ് പണ്ഡിതന്മാർ, തജ്വീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അക്ഷരങ്ങളുടെ ഉച്ചാരണവും ഉച്ചാരണ സ്ഥലത്തുനിന്നും അക്ഷരങ്ങളെ പുറത്തു കൊണ്ടുവരലും അപ്രകാരം തന്നെ അങ്ങനെ പുറത്തു വരുമ്പോൾ ആ അക്ഷരങ്ങളെ എങ്ങനെയാണ് കേൾവിക്കാർക്ക് അനുഭവപ്പെടുന്നത്, അത് രണ്ടും കൂടി പരിഗണിച്ചുകൊണ്ടാണ് തജ്വീദ് എന്ന് നാം പറയുന്നത്. ഇഅ്ത്വാഉൽ ഹുറൂഫി ഹഖ്ഖഹാ വ മുസ്തഹിഖ്ഖഹാ. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ അവകാശങ്ങൾ നൽകുകയും ഹഖ്ഖും മുസ്തഹിഖും ആ അക്ഷരങ്ങൾക്ക് നൽകുമ്പോൾ

അക്ഷരം മറ്റൊരക്ഷരത്തിൽ നിന്നും വ്യതിരിക്തമാക്കി അല്ലെങ്കിൽ വ്യതിരിക്തമായി നിൽക്കുന്നത് ആ അക്ഷരങ്ങൾ തമ്മിലുള്ള സിഫാത്തുകളിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിലും ഇൻഷാ അല്ലാ തുടർന്നുള്ള എപ്പിസോഡിലുമൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. തജ്വീദിൻ്റെ പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠവും ഭാഗവും തന്നെയാണ് സിഫാത്തുൽ ഹുറൂഫ് എന്നത്. ഇൻഷാ അല്ലാ എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ചും സാധാരണക്കാർക്കുമടക്കം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഈ സിഫാത്തുകൾ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഓരോന്നും തന്നെ വ്യക്തമായി തന്നെ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ പാരായണ നിയമങ്ങൾ കൃത്യവും വ്യക്തവുമായി പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ സിഫാത്തുകൾ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എത്ര തരമുണ്ട്, അത് ഏതെല്ലാം ഇനങ്ങളാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾക്കും ഏതൊക്കെ സിഫത്തുകളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കാം. ആദ്യമായി സിഫാത്തുൽ ഹുറൂഫ് എന്നതിൻ്റെ നിർവചനം നമുക്ക് മനസ്സിലാക്കാം. സിഫാത്ത് എന്നുള്ളത് സിഫത്തിൻ്റെ ബഹുവചനം ആണ്. അസ്സിഫാത്തു ജംഉ സിഫത്തിൻ, അതാണ് സിഫാത്ത്. സിഫാത്ത് അല്ലെങ്കിൽ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഒരു സംഗതിയെക്കൊണ്ട് നിലകൊള്ളുന്നത്, അതാണ് വിശേഷണം എന്ന് പറഞ്ഞാൽ. അതിനൊരു വിശേഷിപ്പിക്കപ്പെട്ട സാധനം വേണം, അതിനാണ് വിശേഷിപ്പിക്കപ്പെട്ട ഒന്നുണ്ടെങ്കിലാണ് വിശേഷണം ഉണ്ടാകുന്നത്. അതാണ് ഭാഷയിൽ സിഫത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം മാ ഖാമത്ത് ബിൽ ഗൈർ, അതുകൂടാതെ വേറൊന്നിനെക്കൊണ്ട് നിലകൊണ്ടത് നിലകൊള്ളുന്നത് അതെന്തോ അതിനാണ് സിഫത്ത് വിശേഷണം എന്ന് പറയുന്നത്. അത് ഭാഷയിൽ അതിൻ്റെ അർത്ഥമാണ് സിഫാത്തുൽ ഹുറൂഫ് അല്ലെങ്കിൽ സിഫത്തിൻ്റെ ഭാഷാർത്ഥമാണ് പറഞ്ഞത്. എന്നാൽ സാങ്കേതികപരമായി തജ്വീദിൽ എന്താണ് സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അതെന്താണ്? അത് ഒരു അക്ഷരത്തെ അതിൻ്റെ മഹ്റജിൽ നിന്നും പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, അതിൻ്റെ ബാഹ്യമായ രൂപം, അതിൻ്റെ രൂപത്തിനാണ് ആ പുറത്തു വരുന്ന അക്ഷരത്തെ അതിൻ്റെ മഹ്റജിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. കൈഫിയത്തുൻ ആരിദത്തുൻ ലിൽ ഹർഫി ഇൻദ ഹുസൂരിഹി ഫിൽ മഹ്റജ്, ഒരു അക്ഷരത്തെ അതിൻ്റെ മഹ്റജിൽ നിന്നും ഉണ്ടാകുമ്പോൾ മഹ്റജിൽ നിന്നും പുറത്തു വരുമ്പോൾ അതിൻ്റെ പ്രകടമായ രൂപം എങ്ങനെയാണോ അതിനാണ് സിഫത്ത് എന്ന് പറയുന്നത്. സിഫാത്തുകൾ പ്രധാനമായും അതിൻ്റെ രണ്ട് ഇനങ്ങളാക്കി തിരിക്കാം. സിഫത്തുകളെ രണ്ട് ഇനങ്ങളായി തിരിക്കാം. അസ്സിഫാത്തുൽ ലാസിമ അസ്സിഫാത്തുൽ ആരിള, ലാസിമായ സിഫത്തുകൾ നിർബന്ധമായ സിഫത്തുകൾ, അതുപോലെ തന്നെ അതല്ലാത്ത സിഫത്തുകൾ. ആരിലായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാസിമായ സിഫത്തും ആരിലായ സിഫത്തും തമ്മിലെ വ്യത്യാസം എന്താണ്? ലാസിമായ സിഫത്ത് എന്ന് പറഞ്ഞാൽ വഹിയ അല്ലത്തി തുലാസിമുൽ ഹുറൂഫ് വലാ തുഫാരിഖുഹ ഫി ഹാലിൻ മിനൽ അഹ്വാൽ, എല്ലാ സന്ദർഭത്തിലും ആ അക്ഷരത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന സിഫത്തിനാണ് സിഫാത്തുൽ ലാസിമ എന്ന് പറയുന്നത്. ഒരു അക്ഷരത്തെ ഏത് സന്ദർഭത്തിൽ ഉച്ചരിക്കുമ്പോഴും ആ അക്ഷരത്തിൻ്റെ കൂടെ തന്നെ അതുണ്ടാവും. എപ്പോൾ ഉച്ചരിക്കുകയാണെങ്കിലും ആ വിശേഷണം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അത്തരം സിഫാത്തിനെയാണ് സിഫാത്തുൽ ലാസിമ എന്ന് പറയുന്നത്. അത് അതിൽ നിന്നും മാറിപ്പോകുന്ന അവസ്ഥ ഇല്ല. എല്ലാ സന്ദർഭത്തിലും ആ അക്ഷരത്തിൻ്റെ കൂടെ അത് ഉച്ചരിക്കുമ്പോൾ ആ വിശേഷണം ഉണ്ടാകും. രണ്ടാമത്തെ സിഫാത്തുൽ ആരില, അത് ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് ആ അക്ഷരത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശേഷണമാണ് സിഫാത്തുൽ ആരില. ചില സന്ദർഭങ്ങളിൽ അത് ഉണ്ടാവുകയും ഇല്ല, അതാണ് സിഫാത്തുൽ ലാസിമ. എല്ലാ സന്ദർഭത്തിലും അക്ഷരത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന ആ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സിഫത്തുകൾ അസ്സിഫാത്തുൽ ആരില. ചില സന്ദർഭങ്ങളിൽ ചില അവസ്ഥകളിൽ ചില കാരണങ്ങളാൽ ഉണ്ടാകുന്ന വിശേഷണങ്ങൾ. ഇനി അസ്സിഫാത്തുൽ ലാസിമ

0: പിന്നെ രണ്ട് ഇനമുണ്ട്. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്, സിഫാത്തുൽ ലാസിമ, നിർബന്ധമായും ആ അക്ഷരത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന വിശേഷണത്തിനാണ് സിഫാത്തുൽ ലാസിമ എന്ന് പറയുന്നത്. ഈ സിഫാത്തുൽ ലാസിമ രണ്ട് തരമുണ്ട്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരേ മഹ്റജിൽ നിന്നുള്ള അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് സിഫാത്തുകളാണ്. അതുകൊണ്ട് തന്നെ മഹ്റജ് ശരിയായി കഴിഞ്ഞാൽ തജ്വീദ് ശരിയായി എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അതിൻ്റെ സമ്പൂർണത കൈവരുന്നത്, ആ അക്ഷരത്തിൻ്റെ ശരിയായ ഉച്ചാരണം ഉണ്ടായിത്തീരുന്നത്, ആ അക്ഷരത്തിന് ഉള്ള സിഫാത്തുകൾ വിശേഷണങ്ങൾ നൽകുക കൂടി ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിഫാത്തുൽ ലാസിമ രണ്ട് തരമുണ്ട്. ഒന്ന് സിഫാത്തുൽ ലഹാലിദ്, രണ്ട് സിഫാത്തുൽ ലൈസ ലഹാലിദ്. അസ്സിഫാത്തുൽ മുതലാദ്ദ, അസ്സിഫാത്ത് ഗൈറൽ മുതലാദ്ദ. അപ്പോൾ ലിദ്ദുള്ള വിരുദ്ധമായ സിഫത്തുകളുള്ള സിഫത്തുകൾ, ലാസിമായ സിഫത്തുകൾ, അത് പത്തെണ്ണമുണ്ട്. അത് അഞ്ചെണ്ണം, അഞ്ചിൻ്റെ വിപരീതം അഞ്ച്, അങ്ങനെ പത്തെണ്ണം, ഓരോന്നിനും ഒന്ന് വിപരീതമുണ്ടാകും. അപ്പോൾ സിഫാത്തുൽ ലാസിമ പത്തെണ്ണമുണ്ട്. അതുപോലെ തന്നെ സിഫാത്തു ലാസിമയിലെ ലിദ്ദായിട്ടുള്ളത്, അതാണ് പത്തെണ്ണം എന്ന് പറഞ്ഞത്. സിഫാത്തുൽ ലാസിമ രണ്ട് തരം, അത് സിഫാത്തുൽ ലഹാ ലിദ്ദുൻ, സിഫാത്ത് ലിദ്ദുള്ള വിപരീതമുള്ള സിഫത്തുകൾ, അത് പത്തെണ്ണമുണ്ട്, അഞ്ചെണ്ണം, അതിൻ്റെ അഞ്ചെണ്ണം വിപരീതം. അതുപോലെ തന്നെ സിഫാത്തുൻ ഗൈറൽ മുത്ലാദ്ദ, അല്ലെങ്കിൽ സിഫാത്തുൻ ലൈസ ലഹാ ലിദ്ദുൻ, ലിദ്ദില്ലാത്ത സിഫത്തുകൾ, അത് ജംഹൂറിൻ്റെ വീക്ഷണപ്രകാരം, ഭൂരിപക്ഷ വീക്ഷണപ്രകാരം എഴെണ്ണമാണ് എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഓരോന്നും നമുക്ക് വിശദീകരിക്കാം, ഓരോന്നും എന്താണ് എന്ന് നമുക്ക് പറയാം. ഇതിലാദ്യമായി നമ്മൾ പറയുന്നത്, ലിദ്ദുള്ള പരസ്പരം എതിരായിട്ടുള്ള സിഫത്തുകൾ ഏതൊക്കെയാണ്, അതിനുശേഷം ലിദ്ദ് ഇല്ലാത്ത ഏഴ് വിശേഷണങ്ങൾ, ഏഴ് സിഫത്തുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഓരോന്നും മൊത്തത്തിലൊന്ന് പറയാം, അതിനുശേഷം ഓരോന്നും നമുക്ക് ഉദാഹരണ സഹിതം വിശദീകരിക്കാം. അപ്പോൾ ഇതിൽ ലിദ്ദുള്ള പിന്നെ എതിരായിട്ടുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്നാമതായി വരുന്ന അൽ ഹംസ്, അതിൻ്റെ ലിദ്ദാണ് അൽ ജഹർ. അൽ ഹംസ് വലിദ്ദുഹ അൽ ജഹർ. രണ്ടാമത്തത് അഷിദ്ദ വലിദ്ദുഹ അർ റഖാവ വബൈനഹുമ അത്തവസ്സുത്ത്. മൂന്നാമത്തത് അൽ ഇത്ബാഖ്, അതിൻ്റെ ലിദ്ദാണ് അൽ ഇൻഫിതാഹ്. നാലാമത്തത് അൽ ഇദ്ലാഖ്, അതിൻ്റെ ലിദ്ദാണ് വിപരീതമാണ് അൽ ഇസ്മാത്ത്. അഞ്ചാമത്തത് അൽ ഇസ്തിഅല, അതിൻ്റെ ലിദ്ദാണ് അൽ ഇസ്തിഫാൽ. ഇങ്ങനെ വിപരീതമുള്ള അഞ്ച് സിഫത്തുകൾ, അങ്ങനെ പത്തെണ്ണം. ഇനി വിപരീതം ഇല്ലാത്ത സിഫത്തുകൾ, വിശേഷണങ്ങൾ. വിപരീതം ഇല്ലാത്ത സിഫത്തുകൾ എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന വിപരീതമില്ലാത്ത സിഫത്തുകൾ ഉള്ള അക്ഷരങ്ങൾക്ക് ആ ഹർഫിന് ലിദ്ദായിട്ടുള്ള വിപരീതമുള്ള സിഫത്തുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടാകണം എന്നില്ല. വിപരീതമില്ലാത്ത സിഫത്തുകൾ ഏഴെണ്ണമാണ് പ്രധാനമായും. ഒന്ന് സഫീർ, രണ്ട് ഖൽഖലത്ത്, മൂന്ന് ലീൻ, നാല് അൽ ഇൻഹിറാഫ്, അഞ്ച് അത്തക്കിരീർ, ആറ് അത്തഫഷി, ഏഴ് അൽ ഇസ്തിഖാല. ലിദ്ദില്ലാത്ത സിഫത്തുകൾ ഏഴെണ്ണമാണ്: സഫീർ, അൽ ഖൽഖല, അൽ ലീൻ, അൽ ഇൻഹിറാഫ്, അത്തക്കിരീർ, അത്തഫഷി, അൽ ഇസ്തിഖാല. അപ്പോൾ ലിദ്ദുള്ള അഞ്ച് സിഫത്തുകൾ, അങ്ങനെ പത്തെണ്ണം, ലിദ്ദില്ലാത്ത ഏഴ് സിഫത്തുകൾ ഏഴെണ്ണം, അങ്ങനെ പതിനേഴ് സിഫത്തുകൾ ആണ് നമ്മളിവിടെ പറഞ്ഞത്. നേരത്തെ നമ്മൾ മഖാരിജ് അൽ ഹുറൂഫ് പഠിച്ച സന്ദർഭത്തിൽ പതിനേഴെണ്ണമാണ് മഖറജ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പതിനേഴ് സിഫാത്തുകളും ഉണ്ട്. ഇനി ഈ പതിനേഴ് സിഫാത്തുകളുടെ അർത്ഥവും അതിൻ്റെ പ്രയോഗവും എങ്ങനെയാണ് എന്നുള്ളതും, അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾ എടുക്കുമ്പോൾ ആ അക്ഷരങ്ങൾക്കൊക്കെ ഇതിൽ ഏതൊക്കെ സിഫത്തുകളാണ് ഉള്ളത് എന്നുള്ളതും, അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മിതമായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, വളരെ ലോലമായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനുശേഷം നമുക്ക് വിശദീകരിക്കാം. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡുകളിലായി ഇതിലെ ലിദ്ദുകളുള്ള വിപരീതമുള്ള സിഫത്തുകളുടെ ഓരോന്നും എടുത്തുകൊണ്ട് അതിൻ്റെ വിശദീകരണവും ഉദാഹരണവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ലിദ്ദില്ലാത്ത വിപരീതമില്ലാത്ത സിഫത്തുകളുടെ ആശയവും ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാ ഓരോ അക്ഷരങ്ങളുടെയും വിശേഷണങ്ങൾ അത് എല്ലാം നല്ല വിശദമായി തന്നെ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആൻ അത് എപ്രകാരമാണോ പാരായണം ചെയ്യപ്പെടേണ്ടത് അപ്രകാരം തന്നെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നിയമങ്ങൾ സഹിതം തന്നെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തജീവീദോടുകൂടിയ ഖാരിഇങ്ങളുടെ പാരായണം നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് തജീവീദ് നിയമ സഹിതം തന്നെ നമ്മുടെ പാരായണത്തെ ഖുർആൻ പാരായണത്തെ ചിട്ടപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സജദ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സവാദി.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഈസ് ഖുർആൻ റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറ റഅദ് 35 മുതൽ സൂറ നഹൽ 74 വരെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു ഷെയ്ഖ് അലി അൽ ഹുദൈഫി.

في الرزق فما الذين فضلوا براد رزقهم على ما ملكت أيمانهم.

മാഷാഅല്ലാ. നിങ്ങൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അലി അൽ ഹുദൈഫി. വിശുദ്ധ ഖുർആൻ സൂറ റഅദ് 35 തൊട്ട് സൂറ നഹ്ൽ 74 വരെ സൂക്തങ്ങൾ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 90. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅ്മുറു, കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതിയെപ്പറ്റി, നീതി ചെയ്യുവാൻ, വൽ ഇഹ്സാനി, നന്മ അഥവാ പുണ്യം ചെയ്യുവാനും, വ ഈതായി, കൊടുക്കുവാനും, ദിൽ ഖുർബ, അടുത്ത കുടുംബ ബന്ധമുള്ളവർക്ക്, വയൻഹ, അവൻ വിരോധിക്കുകയും ചെയ്യുന്നു, അനിൽ ഫഹ്ഷായി, നീചവൃത്തിയെക്കുറിച്ച്, വൽ മുങ്കർ, വെറുക്കപ്പെട്ടതിനെയും ദുരാചാരത്തെയും, വൽ ബാഗി, അതിക്രമത്തെയും, ക്രമം തെറ്റുന്നതിനെ, ധിക്കാരത്തെയും, യഈലുകും, അവൻ നിങ്ങൾക്കു സതുപദേശം നൽകുന്നു, ഉപദേശം നൽകുകയാണ്, ലഅല്ലകും, നിങ്ങളാകുവാൻ, അയക്കും, തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കും, ഓർമ്മ വെക്കും.
2: ഇന്നല്ലാഹ യഅ്മുറു ബിൽ

0: നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മ വയ്ക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്.
1: എല്ലാ നന്മകളുടെയും തിന്മകളുടെയും നിദാനം അടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമത്രേ ഇത്. ഇബ്നു ജരീർ, തൊബുറാനി, ഹാക്കിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവരും ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അദബിലും ബൈഹക്കി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഷുഅബിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ഒരാരാധ്യനുമില്ല, ജീവത്തായുള്ളവനാണ്, സർവനേന്താവായുള്ളവനാണ് എന്ന ആയത്താകുന്നു. നന്മയും തിന്മയും ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന ആയത്ത് സൂറത്തുൻ നഹലിലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കൽപ്പിക്കുന്നു എന്ന ഈ ആയത്താകുന്നു. കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്ന ആയത്ത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അവൻ പോംവഴി അഥവാ രക്ഷാമാർഗം ഏർപ്പെടുത്തി കൊടുക്കുകയും അവൻ വിചാരിക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. സൂറത്തു ത്വലാഖ് വചനം 2-3 എന്നുള്ള ആയത്താകുന്നു. സുപ്രതീക്ഷ നൽകുന്നതിൽ ഏറ്റവും ശക്തിമത്തായത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. പറയുക, തങ്ങളുടെ സ്വന്തങ്ങളോട് അതിരുകവിഞ്ഞ അടിമകളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയരുത്. നിശ്ചയമായും അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതാണ്. സൂറത്തു സുമർ വചനം 53 എന്ന ആയത്താകുന്നു. ഹാഫിൽ അബൂയഅലിയും മറ്റും ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അറേബ്യയിലെ ഒരു തത്വജ്ഞാനിയായിരുന്ന അക്സമുബിനു സൈഫിയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപാടിനെ പറ്റി കേട്ടപ്പോൾ നേരിൽ ചെന്ന് വിവരമറിയുവാൻ വേണ്ടി അദ്ദേഹം ആളയച്ചിരുന്നു. അവരിൽ നിന്ന് അദ്ദേഹം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ഈ ആയത്തിനെ പറ്റി അറിയുവാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്കൃഷ്ട സ്വഭാവങ്ങളെപ്പറ്റി കൽപ്പിക്കുന്നതായും നികൃഷ്ട സ്വഭാവങ്ങളെക്കുറിച്ച് വിരോധിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ തലകളായിരിക്കണം, വാലുകളായി തീരരുത്, അഥവാ മുമ്പന്മാരാവണം, പിമ്പന്മാരാവരുത്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ അല്ലാഹു കൽപ്പിക്കുന്നത്. 1. അൽ അദിൽ അഥവാ നീതി, അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈക്കൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷ. അല്ലാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏതു കാര്യത്തിലും സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിന് അമ്രുബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി, നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോടും തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി. ബുഖാരി മുസ്ലിം. നീതിപാലനത്തിൽ 1 സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവന് മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കുമാകുന്നുവെന്ന് പറയേണ്ടതില്ല. അതെ, ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, നിശ്ചയമായും ശിർക്ക് വമ്പിച്ച അനീതിയാകുന്നു. അദ്ധ്യായം 31 വചനം 13. മുഹമ്മദ് ബിൻ അൽ ഖുറലി റഹിമഹുല്ലയിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല ഇങ്ങനെ ഉദ്ധരിക്കുന്നു, എന്നെ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല വിളിച്ച് എനിക്ക് നീതിയെക്കുറിച്ച് വിവരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അഹോ, വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവും വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും അതേപ്രകാരം തന്നെ സ്ത്രീകളോടും ആയിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാ നടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേശം നിമിത്തം ഒരാളെയും ഒരൊറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്. എന്നാൽ നിങ്ങൾ അക്രമിയായിത്തീരും. നീതിയുടെ വ്യാപ്തി മേലുദ്ധരിച്ചതിൽ നിന്നെല്ലാം വ്യക്തമാണല്ലോ. രണ്ടാമത്തേത് അൽ എഹ്സാൻ, നന്മ ചെയ്യൽ അഥവാ പുണ്യം ചെയ്യൽ. നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയത്രേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇഹ്സാൻ എന്ന വാക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്: അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നുവെന്ന പോലെ അവനെ നീ ആരാധിക്കുകയാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട്. മൂന്നാമത്തേത് ഈതാ ഇദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കൽ. ഇത് വാസ്തവത്തിൽ ആദ്യത്തെ രണ്ട് കൽപ്പനകളിൽ ഉൾപ്പെട്ടതാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം നിമിത്തം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സന്ദർഭവും ആവശ്യവും അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ധനം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളുമാണ് വിവക്ഷ. കുടുംബബന്ധം പാലിക്കുവാൻ പ്രേരിപ്പിക്കുകയും അത് മുറിക്കുന്നതിനെപ്പറ്റി ആക്ഷേപിക്കുകയും ചെയ്യുന്ന എത്രയോ ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിലവിലുള്ളത് പ്രസ്താവ്യമത്രേ. മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിൽ അള്ളാഹു വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തേത് അൽ ഫഹ്ഷാവ് അഥവാ നീചവൃത്തി. സ്വേച്ഛകൾക്കും വികാരങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് അൽ മുൻകർ, ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം. മതദൃഷ്ട്യ നിഷിദ്ധമായതും ജനമധ്യേ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തന്റേടവുമുള്ള ആളുകൾ വെറുക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടുന്നു. മൂന്നാമത്തേത് അൽ ബഗയ് അഥവാ അതിക്രമം. അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിയോ ഉണ്ടാകുന്ന കയ്യേറ്റം, വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ നിങ്ങളോട് വിരോധിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടുവാനില്ല. നിങ്ങൾ മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്കു തന്നെ അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നു: യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സദുപദേശം നൽകുകയാണ്. ഈ വചനത്തിൽ മൊത്തമായി പ്രസ്താവിക്കപ്പെട്ട കാര്യങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങളിൽ കാണുന്നത്.
0: വചനം 91. വഔഫു, നിറവേറ്റുകയും ചെയ്യുവീൻ, പൂർണ്ണമാക്കുകയും ചെയ്യുവീൻ. ബിഅഹ്ദി, കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. അല്ലാഹി, അല്ലാഹുവിൻ്റെ. ഇദാ അഹദ്തും, നിങ്ങൾ കരാർ ചെയ്താൽ, ഉടമ്പടി ചെയ്താൽ. വലാ തൻഖുദു, നിങ്ങൾ ഉടക്കുകയും ചെയ്യരുത്, ലംഘിക്കുകയും ചെയ്യരുത്. അൽ ഐമാൻ, സത്യങ്ങളെ. ബഅദ, ശേഷം, പിന്നീട്. തൗകീദിഹ, അവയെ ബലപ്പെടുത്തിയതിൻ്റെ, ഉറപ്പിച്ചതിൻ്റെ. വഖദ് ജഅൽതും, നിങ്ങൾ ആക്കിയിരിക്കെ. അല്ലാഹ, അല്ലാഹുവിനെ. അലൈക്കും, നിങ്ങളുടെ മേൽ. കഫീല, ജാമ്യക്കാരൻ, ഏറ്റെടുത്തവൻ, ഉത്തരവാദി. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. യഅലമു, അവൻ അറിയും, അറിയുന്നു. മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ.

0: നിങ്ങൾ കരാർ അഥവാ ഉടമ്പടി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വക കരാറിന് നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. സത്യവാചകങ്ങളെ ഉറപ്പിച്ചതിനു ശേഷം നിങ്ങൾ അവയെ ലംഘിക്കുകയും അരുത്. നിങ്ങളുടെ മേൽ നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കി അഥവാ സാക്ഷിയാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അറിയുന്നതാണ്.
1: അഹദില്ല അഥവാ അള്ളാഹുവിന്റെ കരാർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടതെന്താണെന്നുള്ളതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. കൂടുതൽ യോജിപ്പുള്ളതായി തോന്നുന്നതും ഇമാം ഇബ്നു ജരീർ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിമ മുതലായവർ സ്വീകരിച്ചിരിക്കുന്നതുമായ അഭിപ്രായമനുസരിച്ച് ഒന്നാമത്തെ വാക്യത്തിൽ മനുഷ്യർ സ്വയം ഏറ്റെടുക്കുന്ന എല്ലാത്തരം കരാറു ബാധ്യതകളും നിറവേറ്റേണ്ടതാണ് എന്നുള്ള ഒരു പൊതുകൽപ്പനയും, രണ്ടാമത്തെ വാക്യത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ശബ്ദങ്ങളൊന്നും ലംഘിച്ചുകൂടാത്തതാണെന്നുള്ള ഒരു പ്രത്യേക കൽപ്പനയും അടങ്ങിയിരിക്കുന്നു. എല്ലാ ശബ്ദങ്ങളും നിറവേറ്റുവാൻ കടമപ്പെട്ടവയാണെങ്കിലും അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുമ്പോൾ ആ കടമ കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നും അതാണ് വഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന വാക്ക് സൂചിപ്പിക്കുന്നതെന്നും ഈ അഭിപ്രായക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മനഃപൂർവ്വമല്ലാതെ വന്നുപെടുന്ന സത്യങ്ങൾ പാലിക്കൽ നിർബന്ധമില്ലെന്ന് അദ്ധ്യായം 2 വചനം 225 അദ്ധ്യായം 5 വചനം 92 അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ സത്യം ചെയ്ത ശേഷം അതിനേക്കാൾ ഉത്തമമായത് മറ്റൊന്നായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യത്തെ സത്യം ലംഘിക്കുകയും അതിന് കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തുകൊണ്ട് കൂടുതൽ ഉത്തമമായത് സ്വീകരിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം. കുറിപ്പ്: ഹദീസിന്റെ പൂർണ്ണ രൂപം അൽ ബഖറയിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടു രൂപവും ഒഴിച്ചുള്ള സത്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വല്ലാഹു ആലം. നിങ്ങൾ സത്യങ്ങളും കരാറുകളും ചെയ്യുന്നതും അവ ലംഘിക്കുന്നതുമൊക്കെ അല്ലാഹു അറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ അവൻ്റെ മുമ്പാകെ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെയാണ് അവസാനത്തെ വാക്യം മുഖേന അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു തുടർന്ന് പറയുന്നു:
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90-20-840-840.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിന്റെയും മഗരിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.

0: آتاكم نعم المولى ونعم النصير.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻഫാലിലെ 24 മുതൽ 40 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിന് സൂറ ബക്റയിലെ 255 മുതൽ 258 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷേഖ് അബ്ദുള്ള ബുഅയ്ജാൻ.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
0: അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അൽ അൻആമിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ അൻആമിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ

മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 2:65 5:60 കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2:65 പറയുന്നത് ഇപ്രകാരമാണ്:

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: പഠിപ്പിക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 37-38 വചനങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പഠിപ്പിക്കുന്നത് ജംഷീർ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 37-ാമത്തെ വചനം മുതലാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനവും അതിന് ആ അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രതികരണവും അവർ തമ്മിലുള്ള ആശയ സംവാദവും ഒക്കെയാണ് ഇതിൻ്റെ മുമ്പുള്ള ആയത്തുകളിലൂടെ, സൂറത്തുൽ ഹൂദിലെ തൊട്ടുമുമ്പുള്ള വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോഴെല്ലാം അവർ തിരിഞ്ഞു കളയുകയും അഹങ്കാരം നടിക്കുകയും എന്നു മാത്രമല്ല നൂഹ് നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയുമൊക്കെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, അപമാനിക്കുന്ന തരത്തിലും തുടർന്ന് വെല്ലുവിളിക്കുന്ന അവസ്ഥകളുമൊക്കെയാണ് നമ്മൾ കണ്ടത്. നൂഹേ, നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ പറയുന്ന, നീ മുന്നറിയിപ്പ് നൽകുന്ന, താക്കീത് നൽകുന്ന ആ ശിക്ഷ ഞങ്ങളിലേക്കൊന്ന് കൊണ്ടുവാ എന്ന് പറയുമ്പോൾ ആ അവസരത്തിൽ ആണ് അള്ളാഹു ഈ കാര്യം നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തുന്നത്. നൂഹേ, ഇനി നിൻ്റെ ജനതയിൽ നിന്ന് ഇതുവരെ വിശ്വസിച്ചവരല്ലാത്ത ഒരാളിനി വിശ്വസിക്കില്ല. നീ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല എന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അറിയിച്ച ശേഷം 37-ാമത്തെ വചനം പിന്നെ അള്ളാഹു ഇപ്രകാരം പറയുന്നു: വസ്നഉൽ ഫുൽക ബി അഅ്യുനിന വവഹ്യിന വല തുഖാത്വിബിനി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. നൂഹേ, നീ വസ്നഉൽ ഫുൽക, സ്വനഅന നിർമ്മിച്ചു എന്നാണ് നമുക്കറിയാലോ. മസ്നഉ എന്നറിയും ഫാക്ടറിക്ക്, നിർമ്മിക്കുന്ന സ്ഥലത്തിന്. വസ്നഉ, നീ നിർമ്മിക്കുക. അൽ ഫുൽക, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ സഫീനത്ത്, കപ്പൽ, ഒരു കപ്പൽ നിർമ്മിക്കുക. ബി അഅ്യുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ. വഹീന, നമ്മുടെ നിർദ്ദേശപ്രകാരം, വഹീൻ്റെ അടിസ്ഥാനത്തിൽ. വല തുഹാത്വിബിനി, നൂഹേ നീ സംസാരിക്കരുത്, എന്നോട് നീ സംസാരിക്കരുത്, അള്ള പറയാണ്. ഫില്ലദീന ളലമൂ, ഫില്ലദീന യാതൊരു കൂട്ടരുടെ കാര്യത്തിൽ, ആരുടെ കാര്യത്തിൽ? ളലമൂ, അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ. ഇന്നഹും, തീർച്ചയായും അവർ, മുഗറഖൂൻ, മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ്, മുക്കി നശിപ്പിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് നൂഹ് നബി അലൈഹി സ്സലാമിന് നൽകുന്നത്. നൂഹ, നീ എന്ത് ചെയ്യണം? ഒരു കപ്പലുണ്ടാക്കണം. ആ കപ്പലിൽ പിന്നീട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശ്വാസികൾ അതിൽ പ്രവേശിപ്പിക്കണം എന്നൊക്കെ. എങ്ങനെയാണ് കപ്പലുണ്ടാക്കേണ്ടത്? ബി അയുനിന, നമ്മുടെ നിർദ്ദേശപ്രകാരം. ആരുടെ? അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. ബി അയുനിന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള മേൽനോട്ടത്തിൽ. വഹീന, നമ്മുടെ നിർദ്ദേശത്തിലും വഹീൻ്റെ അടിസ്ഥാനത്തിലും. അതായത് ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് കപ്പലുണ്ടാക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു വഹീ നൽകും. മനസ്സിലായില്ലേ? മാദാ തസ്നഊഹു, എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? താങ്കൾ കപ്പലുണ്ടാക്കണം. അപ്പോൾ നൂഹ് നബി അലൈഹി സ്സലാം കപ്പൽ നിർമ്മിച്ചു. അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ തേക്കിൻ്റെ തടിയിലാണ്, മരത്തിലാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് തഫ്സീറിൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരണത്തിൻ്റെ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഏതായാലും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹി സ്സലാം മരം മുറിക്കുകയും ആ മരം ഉണക്കിയെടുത്തു എന്നാണ് തഫ്സീറിൽ കാണുന്നത്. അതിന് ഏകദേശം 100 വർഷത്തോളം, ഫീമി എത്തി സനത്തിൻ, 100 വർഷത്തോളം എടുത്തു. എന്നിട്ട് അതിനെ കൊത്തി മിനുക്കി എടുത്തു അടുത്തൊരു 100 വർഷം കൊണ്ട്. വനജറഹ ഫീമി എത്തി സനത്തിൻ ഉഹ്റ, വേറൊരു 100 വർഷം കൊണ്ട്. പിന്നെ 40 വർഷമാണ് എടുത്തത് എന്നല്ല അഭിപ്രായമുണ്ട്. അള്ളാഹു ആലം, അള്ളാഹുവിനാണത് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത്. ഏതായാലും അള്ളാഹുവിൻ്റെ കൽപ്പന, അന്നല്ലാഹ അമറുഹു അന്യസ്നഅഹ മിൻ ഖഷബിൻ, മരം കൊണ്ട് ഒരു കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹു നൂഹ് നബി അലൈഹി സ്സലാമിനോട് കൽപ്പിച്ചു. അതിൻ്റെ നീളവും അതിൻ്റെ വീതിയുമൊക്കെ പറയുന്നുണ്ട് ആ കപ്പലിൻ്റെ. ഏകദേശം സമാനീന ദിറാൻ എന്നൊരു അഭിപ്രായം കാണാം. അതിൻ്റെ നീളം തൂലുഹ, അതിൻ്റെ നീളം ഏകദേശം 80 മുഴം നീളമുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ വീതി 50 മുഴമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചു തരുന്ന വിഷയങ്ങൾ അതേപോലെ മനസ്സിലാക്കാനും അതിൻ്റെ തഫ്സീറുകൾ വരുന്നിടത്ത് പണ്ഡിതന്മാരുടെ ഏറ്റവും ശരിയായ കാര്യങ്ങളോട് യോജിച്ചു വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. ഏതായാലും നൂഹ് നബി അലൈഹി സ്സലാമിനോട് അള്ളാഹു കപ്പലുണ്ടാക്കാൻ കൽപ്പിക്കുകയും നൂഹ് നബി അലൈഹി സ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വഹീൻ്റെ അടിസ്ഥാനത്തിൽ കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ കപ്പലിൻ്റെ നീളവും വീതിയും അതിനടുത്ത സമയമൊക്കെ മുഫസ്സിറുകൾ പല ചർച്ചകളും അവിടെ നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ആ കപ്പൽ അദ്ദേഹം നിർമ്മിച്ചു. പല അഭിപ്രായമുണ്ട് അതിൻ്റെ നീളത്തെക്കുറിച്ച്. 1000 അടിയാണ്, 600 അടിയാണ്, 300 അടി വീതിയാണ്, അങ്ങനെ പല രൂപത്തിൽ പണ്ഡിതന്മാർ അത് ഈ വിഷയത്തിൽ തഫ്സീറിൽ ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നൂഹ് നബി അലൈഹി സ്സലാം ആ കപ്പലുണ്ടാക്കി. ആ കപ്പലുണ്ടാക്കുകയും എന്നിട്ട് കപ്പലുണ്ടാക്കുന്ന സമയത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തി എന്താണ്? വലാ തുഖാത്തിബിനി ഫില്ലദീന ലലമു, നൂഹെ നീ എന്നോട് സംസാരിക്കരുത്, ഫില്ലദീന ലലമു, അതിക്രമം പ്രവർത്തിച്ചവരുടെ കാര്യത്തിൽ, അക്രമം ചെയ്തവരെപ്പറ്റി. കാരണം ഇന്നഹും മുഗറഖൂൻ, തീർച്ചയായും അവർ മുക്കി നശിപ്പിക്കപ്പെടാനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവിടെ ലലമു അക്രമം ചെയ്തവരാരാണ്? വളരെ വ്യക്തമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനം കേട്ടു മനസ്സിലാക്കി തൗഹീദിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുവഹ്ഹിദുകളും മുഅ്മിനുകളുമായി അതിന് തയ്യാറാകാതെ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുന്നതിന് എതിർത്ത്, അതിനെ നിഷേധിച്ച്, അതിനെ പരിഹസിച്ച് മറുഭാഗത്തു നിന്നു. അവർ ചെയ്ത ദുൽമ എന്താ? ഏറ്റവും വലിയ ദുൽമ നമുക്കറിയാം, അവർ അള്ളാഹുവിന് പുറമെ വദ്ദ് സുവാ യഊസ് യഊഖ് നസ്ർ ഒക്കെ തുടങ്ങിയ വിഗ്രഹങ്ങളോടാണ് അവർ പ്രാർത്ഥനകളും നേർച്ചകളുമൊക്കെ അർപ്പിച്ചിരുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ദുൽമ. ആ അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്ത്, അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടുന്ന ദുആ, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന ഗുണവും ദോഷവുമൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികളിൽ തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾ, അവയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുകയും അവയുടെ മുമ്പിൽ ഭജനയിരിക്കുകയും ഇബാദത്തുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഏറ്റവും വലിയ ദുൽമ. ആ ദുൽമ അവർ ചെയ്യുന്നു. അതുമാത്രമല്ല, ദുൽമ അവരിലേക്കു കടന്നു വന്ന താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു പ്രവാചകനെ കളിയാക്കുകയും എതിർക്കുകയും അനുസരണക്കേട് കാണിക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ പ്രകൃതിപരമായ ന്യായത്തിൻ്റെ ക്രമത്തിൻ്റെ വഴിയിൽ നിന്ന് അന്യായത്തിൻ്റെ അക്രമത്തിൻ്റെ മാർഗം അവർ സ്വീകരിച്ചു. ക്രമം തെറ്റിച്ച് അക്രമം അവർ സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് വലാ തുഹാത്വിബിനി, അവരുടെ കാര്യത്തിൽ അല്ലേ, സ്വന്തം നാട്ടുകാരാണ്, സ്വന്തം കുടുംബക്കാരാണ്, ഭാര്യയും മകനടക്കമുണ്ട്, അങ്ങനെ പലരുള്ളത് കൊണ്ട് തന്നെ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ഹൃദയ വിശാലതയുള്ളവരും അനുകമ്പയുള്ളവരും കാരുണ്യമുള്ളവരൊക്കെ ആയിരിക്കും അമ്പിയാക്കൾ. നശിപ്പിക്കപ്പെടും, ശിക്ഷിക്കപ്പെടാൻ പോകണമെന്ന് പറയുമ്പോൾ മനസ്സ് ഇടറുകയോ അവരോടൊരാർദ്രത തോന്നി അവരുടെ കാര്യം തൻ്റെ റബ്ബിനോട് വീണ്ടും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ അള്ള ഖണ്ഡിതമായി നൂഹ് നബി അലൈഹി സ്വലാമിനെ ഓർമ്മിപ്പിക്കുകയാണ്. വലാ തുഖാത്തിബിനി ഫില്ലദീന ളലമു, നൂഹ് ഒരിക്കലും അതിക്രമികളുടെ കാര്യത്തിൽ നീ എന്നോട് എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്, അവരെ നശിപ്പിക്കുന്ന കാര്യത്തിൽ അതിൽ ഒരു പുനർപരിശോധന നടത്താൻ വേണ്ടി ആവശ്യപ്പെടരുത്. കാരണം ഹഖ അലൈഹിം അൽ ഖൗൽ, അള്ളാഹുവിൻ്റെ ഖൗൽ അവരുടെ മേൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ് എന്ന വിഷയം അവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വസ്നഉൽ ഫുൽക ബിഅയുനിനാ വവഹീന, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും നൂഹ് നീയൊരു കപ്പലുണ്ടാക്കുക. വലാ തുഖാത്തിബിനി ഫില്ലദീന ളലമു, അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്തു ചെയ്യുന്ന, ന്യായം വിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ആരാധന നടത്തുന്ന, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ അനുസരിച്ച് അതിനനുസരിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ന്യായത്തിൻ്റെ മാർഗം ഇസ്ലാം സ്വീകരിക്കാതെ പ്രവാചകന്മാരോട് എതിർക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന, നിന്ദ്യതയുടെ വെല്ലുവിളിയുടെ മാർഗം സ്വീകരിച്ച ലുൽമ ചെയ്ത ആളുകൾ, അവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത്. ഇന്നഹും മുഗ്റഖൂൻ, കാരണം അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ് എന്നാണ് 37-ാമത്തെ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. 38-ാമത്തെ ആയത്താണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉ മിൻ ഖൗമിഹി സഖിറു മിൻഹു ഖാല ഇൻ തസഖറു മിന്ന ഫഇന്നാ നസഖറു മിൻകും കമാ തസഖറൂൻ. സ്വനഅ യസ്നഉ, നമ്മൾ പഠിച്ചു ഉണ്ടാക്ക നിർമ്മിക്ക. വയസ്നഉ, നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിക്കുന്നു, നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ ഫുൽക, കപ്പലിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പൂർത്തീകരിച്ച് നിർമ്മിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത്, വകുല്ലമാ മറ അലൈഹി മല ഉമ്മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലെ ഓരോ പ്രമാണിക്കൂട്ടം അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി കടന്നു പോകുമ്പോഴെല്ലാം, കുല്ലമാ ആ സന്ദർഭങ്ങളിലെല്ലാം, ഓരോ സമയത്തും, ഏത് മറ മറ എന്നാണ് നടന്നു പോവുക, അലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തുകൂടെ, ഒരു മല ഉൻ പ്രമാണിമാർ, പ്രമാണിമാരുടെ ഒരു സംഘം, മിൻ ഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട, അതായത് നേരത്തെ പറഞ്ഞ ലോലിമീങ്ങൾ, തൗഹീദിൻ്റെ എതിർഭാഗത്തു നിൽക്കുന്ന, വദ്ദിനെയും സ്വാഅനും യഹൂദിനെയും ആരാധിക്കുന്ന, നിന്റെ ശിക്ഷയൊന്ന് ഇറക്കി കാണിച്ചുകൊണ്ടാന്ന് പരിഹസിച്ച, വെല്ലുവിളിച്ച ആ പ്രമാണിക്കൂട്ടം നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിങ്ങനെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അടുത്തുകൂടി നടന്നു പോകും. അപ്പോഴും അവർക്കുള്ള പണി എന്താണ്? സഖിറു മിൻഹു, അദ്ദേഹത്തെ അവർ പരിഹസിക്കണം. സഖിറ എന്നാണ് കളിയാക്കുക. സഖിറു അവർ കളിയാക്കി, മിൻഹു നൂഹ് നബി അലൈഹി സ്വലാമിനെ, കാരണം കപ്പൽ കടലിലാണ് ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ കരയിൽ ഗ്രൗണ്ടിൽ ഒഴിഞ്ഞ സ്ഥലത്ത് കപ്പലുണ്ടാക്കുന്ന നൂഹനെ നോക്കി അവർ പരിഹസിക്കാണ്, കളിയാക്കാണ്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം ഖാല, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ തസ്ഖറു, നിങ്ങൾ മിന്ന, ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്ന പക്ഷം, ഇൻ എന്ന എങ്കിൽ ആണ് ഒരു ഷർത്താണ്, ഇൻ തസ്ഖറൂ, നിങ്ങൾ കളിയാക്കുകയാണെങ്കിൽ, മിന്ന ഞങ്ങളെ, ഞങ്ങൾ നിങ്ങൾ കളിയാക്കുന്ന പക്ഷം, ഫ അങ്ങനെയാണെങ്കിൽ, ഇന്ന തീർച്ചയായും ഞങ്ങളും, നസ്ഖറു ഞങ്ങളും കളിയാക്കും, മിങ്കും നിങ്ങളെ, കമ തസ്ഖറൂൻ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നത് പോലെ. അത് വ്യക്തമായൊരു സൂചനയാണ്, ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണ്. മനസ്സിലായില്ലേ? അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു വഹിയിലൂടെ അറിയിച്ചു, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ്. ഈ കപ്പലുണ്ടാക്കിയാൽ അതിൻ്റെ അടുത്ത ഘട്ടം പ്രളയമുണ്ടാകും. ആ കപ്പലിൽ, കാരണം കപ്പൽ വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുക, ആ കപ്പലിൽ വെള്ളത്തിൽ വിശ്വാസികൾ ഈ കപ്പലിൽ കയറി രക്ഷപ്പെടും. പരിഹസിച്ചവർ ഈ കപ്പലിനെ നോക്കി, കപ്പൽ നിർമ്മാണത്തെ നോക്കി പരിഹസിക്കുന്ന ആളുകൾ, അവർ കപ്പലിൽ കയറില്ല, അവർ മഴവെള്ളത്തിൽ പ്രളയത്തിൽ മുക്കി നശിപ്പിക്കപ്പെടും. അന്ന് ഈ പരിഹസിച്ചവർക്ക് ബോധ്യപ്പെടും തങ്ങൾ പരിഹസിച്ചത് അബദ്ധമായി എന്ന്. അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം നൂഹ് നബി അലൈഹിസ്സലാമിന് നേരത്തെ ഉണ്ട്. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ വ്യക്തമാണ് ഈ വചനം. 38-ാമത്തെ വചനം, വയസ്നഉൽ ഫുൽക, നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കുന്നു. വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു കൂട്ടം പ്രമാണിമാർ, മറ അലൈഹി നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുന്ന കുല്ലമാ സന്ദർഭങ്ങളിലൊക്കെ, സഹിറൂ മിൻഹു, നൂഹ് നബി അലൈഹിസ്സലാമിനെ അവർ കളിയാക്കി പരിഹസിച്ചു. കാലവർ പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ തസ്ഖറൂ മിന്ന, നിങ്ങൾ എന്നെ കളിയാക്കുകയാണെങ്കിൽ, ഞങ്ങളെ കളിയാക്കുന്ന പക്ഷം, ഫഇന്ന നസ്ഖറു മിൻകും, തീർച്ചയായും ഞങ്ങളും നിങ്ങളെ കളിയാക്കും, കമ തസ്ഖറൂൻ, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്നത് പോലെ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം അവരെ തിരിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കുന്നു. ആ കപ്പലുണ്ടാക്കുമ്പോൾ കടലിലുണ്ടാക്കേണ്ട കപ്പൽ കരയിലുണ്ടാക്കുമ്പോൾ അവർ തീർച്ചയായും കളിയാക്കും. കളിയാക്കുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിനറിയാം, ഈ പിന്നെ കപ്പൽ, പിന്നീട് ഇവിടെ മഴ പ്രളയം വന്ന് ഈ കപ്പൽ വിശ്വാസികൾ കയറും, ഈ കളിയാക്കുന്നവരൊക്കെ മുക്കി നശിപ്പിക്കപ്പെടും എന്നുള്ള കാര്യം നൂഹ് നബി അലൈഹിസ്സലാമിന് അറിയുന്നത് കൊണ്ട് തന്നെ നൂഹ് നബി അലൈഹിസ്സലാം അവർ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നാശത്തിലേക്ക്, ഈ പരിഹാസത്തിനൊക്കെ ഒരു അതിരുണ്ട്, തീർച്ചയായും ആത്യന്തികമായി പരിഹസിക്കപ്പെടുന്നവർ നിങ്ങളായിരിക്കും എന്നുള്ള കാര്യം നൂഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഈ 38-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്കുള്ള ഗുണപാഠം, വിശ്വാസവും നമ്മുടെ ഈമാനും അത് നിലകൊള്ളുന്നത് അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ ബോധ്യത ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വാക്കും, ചില കാര്യമൊന്നും ചിലപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പിന്നീട് ബോധ്യപ്പെടും. സ്വഹീഹായ ഹദീസാണെങ്കിൽ അത് ദൈവിക വഹിയാണ്, അള്ളാഹുവിൻ്റെ വഹിയാണെന്ന് മനസ്സിലാക്കുക. ഖുർആനിൻ്റെ വചനങ്ങളും ഹദീസുകളും ഒക്കെ അങ്ങനെയാണ്. നമുക്ക് ചിലത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും അത് ബോധ്യപ്പെടും കുറച്ച് കഴിയുമ്പോൾ. എന്താണ് ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ, ഈ ഒഴിഞ്ഞ സ്ഥലത്ത് കപ്പലുണ്ടാക്കുന്നത് എന്ന് പരിഹാസത്തോടുകൂടി നോക്കിയവർക്ക് പിന്നീട് പ്രളയം വരികയും ആ കപ്പലെന്താണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അത് ആത്യന്തികമായി അള്ളാഹുവിനും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ സന്ദേശം നമ്മിലേക്കെത്തിക്കുന്ന അമ്പിയാക്കളെ പിൻപറ്റുന്നവർക്കും ആയിരിക്കും ആത്യന്തികമായ രക്ഷയുണ്ടാവുക എന്ന് തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടും. റഹ്മാനായ അള്ളാഹു അള്ളാഹുവിൻ്റെ കലാമുകളിലൂടെ അവൻ ഉദ്ദേശിച്ച കാര്യം യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രോതാക്കൾ കേട്ടത് ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ അർത്ഥവും വ്യാഖ്യാനവും
1: പ്രാമാണികമായി പഠിപ്പിക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 37-38 വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ജംഷീർ സ്വലാഹി.

മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 392-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.
2: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه

وشهيد. لقد كنت في غفلة من هذا فكشفنا عنك.

القيا في جهنم كل كفار عنيد مناع للخير معتد مريب.

0: فيها لهم ما يشاءون فيها ولدينا مزيد.
1: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായമായ സൂറത്തു ഖാഫിലെ 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൌ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ.

അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം, അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല, ജുന്ദുൻ ലക്കും അല്ല, ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ, യൻസുറുക്കും. സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ, അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാണ് അവർ. ഇല്ലാ ഫി ഉറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി, ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും, യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും, പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല, റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ, ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى. അഫമൈ യംഷി, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. അഫമയ്യ, അഫമൈ യംഷി ഈ രൂപത്തിൽ, അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല, തൻവീന് ശേഷം അയൻ, മുക്കിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, മുക്കിബൻ അല എന്നല്ല, മുക്കിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്, സിലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇൽഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല, അയൻ എടുത്ത് ഓതണം, സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ത്വാ, ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح

വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. പാരായണം നിർവഹിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും അതിൻ്റെ മര്യാദകളുമാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2 അധ്യായങ്ങളാണ് ഈ പ്രോഗ്രാമിൽ നാം പഠിക്കുന്നത്. സൂറത്തുത്തീൻ, സൂറത്തുശ്ശറഹ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി സൂറത്തുത്തീനാണ്, 8 ആയത്തുകൾ ആണ് അതിലുള്ളത്. അതിലുള്ള നിയമങ്ങൾ നോക്കാം. തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഇൻസാന അതിലുണ്ട്. അപ്പോൾ നൂന് സാക്കിന് കിഷൻ സീന്, യഹ്ഫാ, പിന്നെ ഫീ അഹ്സനി ഒരു മദ് അവിടെ ഉണ്ട്. ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير أجر تنوين شاشة مغاءن أبول إلهار نديم وطم غنة اللادة وچري كرام فما يكذبك بعد بالدين أليس الله بحكم الحاكمين إذن مكو نوكا أعوذ بالله من الشيطان

0: وهذا لا وهذا ها هذا ആ ഒന്നുകൂടി പിന്നെ ഹ വായ തുറന്നിട്ട് ഹ പോരാ പോരാ ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ഹ വായ തുറന്ന് പറഞ്ഞേ ഹ ഇവിടെ ശരിയാത്ത ഹ വഹാദൽ ബലദ് ആ
1: വഹാദൽ ബലദിൽ അമീൻ

0: الله بأحكم الحاكمين.
1: أليس الله بأحكم الحاكمين؟
0: അപ്പോൾ സൂറത്തുത്തീൻ കഴിഞ്ഞു, ഇനി സൂറത്തു ശറഹ്. അതിൽ അലം നഷ്റഹ് മീമസാക്കിനു ശേഷം ഇൽഹാറായിട്ടുണ്ട് ഉച്ചരിക്കുക. അലം നഷ്റഹ്, പിന്നെ വവളഅനാ അങ്ക ഇഖ്ഫാ വവളഅനാ അങ്ക ലദി അങ്കല, അവിടെ അങ്ങനെ തന്നെ അല്ലദി, അവിടെ മദ്ദുണ്ട്. അല്ലദി അങ്കല,
1: അല്ലദി അങ്കല.
0: റഫഅന ലക ദിക്രക ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ, ഇന്ന മഅൽ ഉസ്രി യുസ്രാ. ഫഇദാ ഫറഗത ഫൻസബ് فانصب
1: فانصب
0: إلى ربك فارغب. بسم الله الرحمن الرحيم
1: بسم الله الرحمن الرحيم
0: ألم نشرح لك صدرك

0: എട്ടായത്തുകളേ ഉള്ളൂ. ഇത് 94-ാമത്തെ സൂറത്താണ്. 94-ാമത്തെ സൂറത്ത്. ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാല്ലാഹ് ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാഹ് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കലാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഏറ്റവും പ്രാധാന്യമുള്ളതും അതാണ്. അതിനുശേഷമേ ഈ നീട്ടലും ഓന്നത്തും മണിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരവും അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിച്ചില്ലെങ്കിൽ അക്ഷരം മാറിപ്പോകും. അക്ഷരം മാറിപ്പോയാൽ വാക്കും മാറിപ്പോകും. വാക്ക് മാറിയാൽ ആ വാക്കും അതിൻ്റെ അർത്ഥവും ഒക്കെ മാറും, ആശയം മാറും. അതോടുകൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അതോടുകൂടെ തന്നെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യണം. അപ്പോഴാണ് അത് ശരിയാവുക. ഇൻഷാല്ലാ ഈ അടുത്ത സൂറത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഹുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുത്തീൻ, സൂറത്തു ശറഹ് എന്നീ രണ്ട് അധ്യായങ്ങളാണ് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ ശ്രോതാക്കളെ പാരായണ പഠനത്തിൽ പഠിപ്പിച്ചത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി തൻസീൽ. പാരായണം ചെയ്തത് ഷെയ്ഖ് അലി അൽ ഹുദൈഫി.

سبحان ربه كذلك لنصرف عنه السوء والفحشاء

وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء